0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഗജകേസരി യോഗം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം എഴുതി ജോൺസൺ സംഗീതം നൽകി ഇന്നസെന്റ് പാടിയ ഗാനം

0: സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ സേതു ബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷാൻ എസ് ബി.
3: സേതു ബന്ധാസനം അഥവാ ബ്രിഡ്ജ് പോസ് പരിശീലന ക്രമം: ആദ്യം ഇരുകാലുകളും ചേർത്ത് വെച്ച് ഇരുകൈകളും ശരീരത്തിനോട് ചേർത്ത് നീണ്ട് നിവർന്ന് കിടക്കുക. ഇങ്ങനെ നീണ്ട് നിവർന്ന് മലർന്നു കിടന്ന ശേഷം സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. 3 മുതൽ 5 തവണ ഇപ്രകാരം ശ്വസന പ്രക്രിയ നിലനിർത്തിയതിനു ശേഷം മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരുകാലുകളും മടക്കി പൃഷ്ഠത്തിനോടടുപ്പിച്ച് പാദങ്ങൾ 6 ഇഞ്ച് അകലത്തിൽ മുട്ടുകൾ മേലോട്ടാക്കി കുത്തിവെക്കുക. ഇപ്രകാരം കുത്തിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൃഷ്ഠഭാഗത്തിനോട് ചേർന്ന് തന്നെ കാലിൻ്റെ ഉപ്പുറ്റികൾ വരണം എന്നുള്ളതാണ്. ശേഷം ഇരുകൈകൾ കൊണ്ടും ഇരുകാലിൻ്റെ കുഴകളിൽ പിടിക്കുക. വളരെ ശക്തമായും ദൃഢതയോടുകൂടിയും ഇരുകാൽ കുഴകളിലും പിടിച്ച ശേഷം ദീർഘമായി ശ്വസിച്ചുകൊണ്ട് മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് ഉടലും അരക്കെട്ടും ചെറിയൊരു കുതിപ്പോടുകൂടി ആവുന്നത്ര മേലോട്ടുയർത്തുക. ഇപ്രകാരം 10 മുതൽ 15 സെക്കൻഡ് നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉടലും അരക്കെട്ടും താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്ന സമയം യാതാലൊരു കാരണവശാലും ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായും തലയുടെ ഭാഗത്തേക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. കൈയിൻ്റെ സപ്പോർട്ടുള്ളതിനാൽ യാതാലൊരു കാരണവശാലും വീഴ്ന്നു പോകും എന്നുള്ള ഭയം ഉണ്ടാകേണ്ടതില്ല. സേതുബന്ധാസനം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ: നടുവേദന മാറ്റുന്നതിനും അടിവയറിലെ അവയവങ്ങൾക്ക് ദൃഢത നൽകുന്നതിനും ശ്വാസകോശം ഹൃദയം ഇവയ്ക്ക് നല്ല വ്യായാമം കിട്ടുന്നതിനും സേതുബന്ധാസനം വളരെ ഉത്തമമാണ്. ഇതോടൊപ്പം തോളെല്ലുകളുടെ ഉറപ്പിനും പേശികളുടെ ഉണർവിനും ഇത് വളരെ ഉത്തമമാണ്. ഇടുപ്പും അരക്കെട്ടും മേലോട്ടുയർത്തുന്നത് കൊണ്ട് തന്നെ സയാറ്റിക്ക പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കും നടുവേദന IVDP അഥവാ ഡിസ്ക് ബൾജ് പോലുള്ള അവസ്ഥകൾക്കും ഇത് വളരെയധികം ഗുണകരമായതാണ്. സേതുബന്ധാസനം ഒഴിവാക്കേണ്ട അവസരങ്ങൾ: നട്ടെല്ലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾക്ക് ശേഷം, അതുപോലെ തന്നെ വാരിയെല്ലുകളുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ, ഹൃദ്രോഗങ്ങൾ. ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കഠിനമായ ഹൃദ്രോഗങ്ങളാണ്. അല്ലാത്ത അവസ്ഥകളിൽ സേതുബന്ധാസനം വളരെ ഗുണകരമാണെങ്കിലും കഠിനമായ ഹൃദ്രോഗമുള്ള അവസ്ഥകളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്.
2: സേതുബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാൻ എസ് ബി.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9496593321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഷിബു ചക്രവർത്തി എഴുതിയ ഔസേപ്പച്ചൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നു പാടിയ ഗാനം. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം. സമ്മാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയ രംഗത്തേക്ക് എത്തിയ അരുൺ സ്വാഭാവിക അഭിനയത്തിലൂടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടി. തുടർന്ന് മീശമാധവൻ, സൈക്കിൾ, മുത്തുഗൗ, ഒരടാർ ലൗ, ധമാക്ക, വ്യസന സമേതം ബന്ധുമിത്രാദികൾ, വാഴ ടു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും ഓരോ വേഷവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന അരുൺകുമാർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന യുവ അഭിനേതാക്കളിൽ ഒരാളാണ്.

0: ഹലോ, പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അരുൺ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറുപ്പം മുതലേ നിങ്ങൾ കണ്ടുവന്ന ഒരാളാണ്. ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന സിനിമയിലെ ടോണി ഐസക് എന്ന ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാഴ 2 എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടേറ്റർ എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വിളിക്കുക, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഹലോ, പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഹലോ, എന്റെ പേര് ചിത്ര എന്നാണ്.
0: ചിത്ര, ഓക്കെ.
1: വെള്ളനാട് നിന്ന് വിളിക്കുകയാണ്.
0: വെള്ളനാട്
1: കേട്ടിട്ടുണ്ടോ?
0: കേട്ടിട്ടുണ്ട്. പിന്നെ വെള്ളനാട് എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട് ചേച്ചി?
1: വീട്ടിലെ ഭർത്താവുണ്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ ഭർത്താവിന്റെ അമ്മയുണ്ട്.
0: ആണോ, ഓക്കെ. ചേച്ചി എന്ത് ചെയ്യാ? വർക്കിംഗ് ആണോ?
1: വെള്ളനാട് ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ട്.
0: ആണോ?
1: വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ അവിടുത്തെ ഫാർമസിസ്റ്റാണ്.
0: വെള്ളനാട് ഉള്ള ഒരു ഡോക്ടറിനെ എന്റെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡോക്ടർ മനോജ്.
1: ഞങ്ങളുടെ വെള്ളനാട് ഓൾറെഡി രണ്ട് മനോജ് ഡോക്ടർ ഉണ്ട്. ഒന്ന് വന്നിട്ട് ന്യൂറോ സർജൻ ആണ്, അതും മനോജാണ്. പിന്നെ ഈ പറയുന്ന ഡോക്ടർ ഞങ്ങൾ സി എച്ച് സിയിലെ ഡോക്ടർ ആയിരുന്നു. ഇപ്പൊ സാറ് വന്നിട്ട് വേറെ ഹോസ്പിറ്റലിലാണ്.
0: മാറി അല്ലേ? ഓക്കെ ഓക്കെ.
1: ഫേമസ്
0: ഡോക്ടറാണ്.
1: അരുണാണല്ലേ?
0: അരുണ്. അതെ,
1: ഒളിമ്പിൻ അന്തോണി ആദ്യത്തിലൊക്കെയുള്ള ചെറിയ
0: വയ്യ. അവസാനം ഞാൻ വാഴ എന്ന് പറഞ്ഞ പടത്തിലാ ചെയ്ത്.
1: അതുപോലെ വ്യസന സമയത്ത് ബന്ധുമിത്രാദികള്,
0: അതിലൊക്കെ
1: ഞാൻ കണ്ടിട്ടുണ്ട്.
0: സന്തോഷം.
1: ഞാൻ ഇതിൽ വിളിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ കണക്ട് ആയിട്ടില്ലായിരുന്നു.
0: ആണല്ലേ? ഞാൻ വന്നപ്പോ പറയാറുണ്ട്, അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട്, പല കോളുകളും കണക്ട് ആവാൻ പാടായിരിക്കും ചില ദിവസങ്ങളിലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും കിട്ടുന്നത്.
1: ചെറിയ ചെറിയ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ വേറെ ആകാശവാണിയിൽ ഏതോ ഒരു പ്രോഗ്രാം, ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ പരീക്ഷണാർത്ഥത്തിൽ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് കണക്ട് ആയി കേട്ടാ. അപ്പോഴ് ഞാൻ ഇങ്ങനെ എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞൂടാത്തൊരു അവസ്ഥയായി.
0: അപ്പം ചേച്ചി ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് അഗ്നിദേവൻ എന്ന സിനിമയിലെ മിലാവിന്റെ നീലഭസ്മ കൊറിയാണ് ഞാൻ പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ.
0: നല്ല പാട്ടാ. ഓക്കെ, ചേച്ചി
1: പാടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: പാടോ?
1: പാടാറില്ല, ഞാൻ എഴുതാറേ ഉള്ളു.
0: എഴുതാറുണ്ടോ? ഓ,
1: പക്ഷേ അങ്ങനെയൊന്നും. നമ്മുടെ ഈ ഫേസ്ബുക്ക് എന്ന മാധ്യമം ഉണ്ടല്ലോ, അതിലൊക്കെ അത്യാവശ്യം എന്തെങ്കിലും നെക്സ്റ്റ് ആണ് കൂടുതൽ എഴുതുന്നത്. കവിതയും എഴുതാറില്ല, മനസ്സ് തോന്നുന്നപ്പോ എന്തെങ്കിലും
0: കുറ്റക്കുറിച്ചൊക്കെ വെക്കുന്നത്. വളരെ സന്തോഷം.
1: ഓ, എനിക്കും തിരിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്.
0: ശരി ശരി. അപ്പം ചേച്ചി ചോദിച്ച പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ കാശി സാർ,
0: കാശി. കാശി എവിടെ നിന്നാ വിളിക്കുന്നത്?
1: കാലടി, ആറ്റുകാൽ കാലടി.
0: കാലടി? ഓ, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ കാശി, എന്ത് ചെയ്യാ?
1: ഞാൻ പ്ലസ് വൺ.
0: പ്ലസ് വൺ?
1: പ്ലസ് വണ്ണിലേക്ക്.
0: ആ, ഓക്കെ. ഏതാ പഠിക്കാൻ പോകുന്നത്? പ്ലസ് വണ്ണിലേക്ക്?
1: കമ്പ്യൂട്ടർ സയൻസ്.
0: കമ്പ്യൂട്ടർ സയൻസ്, വാവ്, ഗുഡ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: അമ്മ, അച്ഛൻ, ചാച്ചി,
0: ആണോ? എല്ലാരും ഉണ്ട്, വലിയ ഫാമിലി. ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാ? അച്ഛൻ എന്ത് ചെയ്യാ?
1: അച്ഛൻ ഇവിടെ ബിസിനസ് ആണ്.
0: ആണോ? ഓ, ശരി ശരി ശരി ശരി. ഇന്നിപ്പോ എന്താ പരിപാടി?
1: ഇനി നമ്മളിപ്പോ ഒരു കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു.
0: പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ക്ലാസ് ഒക്കെ

0: ആറായോ?
1: ആറാന്തി തുടങ്ങും.
0: ആറാന്തി തുടങ്ങും. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, വളരെ സന്തോഷം വിളിച്ചത്. അപ്പൊ കാശിനാഥിന് ഏത് പാട്ടാ വേണ്ടായിരുന്നു?
1: സെൽഫി പിള്ളെ.
0: സെൽഫി പിള്ളെ. ഓക്കെ, തമിഴ്. ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. കണ്ടായിരുന്നില്ലേ ഈ പടം? ഇഷ്ടപ്പെട്ടായിരുന്നോ?
1: ചാത്തന്റെ സിനിമ കണ്ടത് നമ്മൾ ഇതാണ്, സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ചാത്തൻ ആദ്യം തൊട്ട് നമ്മൾ
0: സൈക്കിളിലാണ് കണ്ടത്. ഓക്കെ,
1: വിനീതാത്തന്റെ കൂടെ അഭിനയിച്ചത് നല്ല സിനിമയായിരുന്നു.
0: അതെ അതെ അതെ, സൈക്കിളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം, ഇപ്പോഴും ഓർക്കുന്നതിൽ വളരെ സന്തോഷം.
1: കൊച്ചിയിലത്തെ ചാത്ത അഭിനയിച്ച മറ്റേ ഒളിമ്പിയ എന്തോന്ന്,
0: അത് തന്നെ അത് തന്നെ അത് തന്നെ എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. അതെ, താങ്ക് യു, താങ്ക് യു. എന്തായിരുന്നാലും വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനിയും വിളിക്കുക. കാശിനാഥ് ചോദിച്ച സെൽഫി പിള്ളേ എന്നുള്ള പാട്ട് പ്ലേ ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് സുധീഷ് എന്നാണ്. ട്രിവാൻഡ്രം ജില്ലയിലെ വർക്കലയ്ക്ക് അടുത്ത് ഞെക്കാട്.
1: ഓക്കെ സുധീഷ് ഏട്ടൻ, എന്ത് ചെയ്യാം?
2: ഡ്രൈവിംഗ് ഫീൽഡ് ആണ്. പിന്നെ രണ്ടാമത് കെയർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. കെയർ ഹെൽത്തില് വർക്ക് ചെയ്യുന്നു.
1: ഓ ശരി ശരി ശരി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് വൈഫ്, രണ്ട് മക്കള്, ഒരാള് പുറത്തു പോയി, നേഴ്സാണ്.
1: ആണോ? ഓ,
2: മോളും ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്നു.
1: അടുത്താളും പുറത്തേക്ക് പോവോ? ഏത് പാട്ടാ ചേട്ടൻ വേണ്ടേ?
2: എനിക്ക് അമരത്തില് അഴകെന്നുള്ള പാട്ട്.
1: ഓ ഓക്കെ, ശരി ശരി, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പിന്നെ ഈ പാട്ട് ആർക്കെങ്കിലും ആ പേര് തന്നെ. ഞാനിപ്പം ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പം ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഷൂട്ട് നടക്കുകയാണ്.
2: ഞെക്കാട് രാജൻ എന്ന് പറയുന്ന സിനിമ ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ, ഞെക്കാട് രാജൻ.
1: കേട്ടിട്ടുണ്ടല്ലോ.
2: അദ്ദേഹം മോഹൻലാലിന്റെ ഒരുപാട് ഫിലിമിന് കൊറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള
1: ആളാണ്. ഓ ശരി ശരി.
2: അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരു ടെലിഫിലിമിലൊക്കെ ഇപ്പൊ അഭിനയിച്ചു.
1: ആണോ? അല്ല, നിങ്ങള് നാട്ടുകാരാണ്, ഇപ്പൊ വാഴയുടെ നായകന്മാരെല്ലാം വർക്കലയുള്ളവരാണ്. ഇപ്പൊ വർക്കലയിൽ നിന്നാണ് ഇപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നോണ്ടിരിക്കുക. വർക്കല ചിറയും കീഴ് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് നായകന്മാർ വന്നോണ്ടിരിക്കുക സിനിമയില്. ഇപ്പൊ ജോമോൻ ജ്യോതിരൊക്കെ, അതെ അതെ, ജോമോൻ ജ്യോതിരും അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ആക്ടേഴ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് വർക്കല. ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഞാൻ പൂജപ്പുരയാണ് താമസം. എന്തായാലും വളരെ സന്തോഷം സുധീഷേട്ടാ, വിളിച്ചതിന് സന്തോഷം. ചേട്ടൻ ആവശ്യപ്പെട്ട അമരത്തിലെ പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്.
2: ഓക്കെ.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ ഭാസുര സജി, കരമന.
0: ആ, കരമന എവിടെയാ? ഞാൻ പൂജപുരം താമസം.
1: അതെ, കരമന മേലാറന്നൂർ.
0: ആ, ശരി ശരി ശരി ശരി. എന്ത് ചെയ്യാ?
1: എനിക്ക് ജോലിയില്ല.
0: ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് വിളിക്കാറുള്ളതാണോ?
1: വിളിക്കാറില്ല, ആദ്യമായിട്ടാണ്.
0: ആണോ? ഓക്കെ, വളരെ സന്തോഷം. ഞാൻ വന്ന ദിവസം തന്നെ ആദ്യമായിട്ട് വിളിച്ചത്.
1: എനിക്ക് വളരെ സന്തോഷം. ഞാൻ രാവിലെ ആകാശവാണി അറിയിപ്പ് കേട്ടപ്പോ തന്നെ ഞാൻ ഓർത്ത് വിളിക്കണം. ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേട്ടാ ഒന്ന് വിളിക്കണം, എനിക്ക് ഭയങ്കര പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
0: ഓക്കെ, വളരെ സന്തോഷം. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛനും അമ്മയും ഇല്ല.
0: ഓക്കെ,
1: സഹോദരിമാരാണ് ഉള്ളത്.
0: ആ, ശരി ശരി ശരി. ഓക്കെ,
1: ചേട്ടന്റെ വീട്ടില് അമ്മയും രണ്ട് പെങ്ങന്മാരും.
0: ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ചേട്ടൻ എന്ത് ചെയ്യാ?
1: ചേട്ടനും വിദ്യാഭ്യാസ വകുപ്പില് ജോലി ചെയ്യാണ്.
0: ആണോ, വളരെ സന്തോഷം. അപ്പൊ ഏത് പാട്ടാ ചേച്ചിക്ക്?
1: അനുഭൂതി നിറയുന്ന മിഴികളിൽ നോക്കി, അങ്ങനെയാ തോന്നുന്നു.
0: അനുഭൂതി പൂക്കും നിൻമിഴികളിൽ നോക്കി, ചിത്ര ചേച്ചി പാടിയ പാട്ടല്ലേ? ആ, ഓക്കെ ഓക്കെ. ഉത്രം നക്ഷത്രം എന്ന സിനിമയിലുള്ള ചിത്ര ചേച്ചി പാടിയതാണ്. ചിത്ര ചേച്ചി രാജേഷ് കൂടെ പാടിയതാണ്. സണ്ണി സ്റ്റീഫനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആണോ? വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ ആ പാട്ട് എന്തായാലും പ്ലേ ചെയ്തു തരാം. ചേച്ചി പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം.
1: നമസ്കാരം.
2: ബിന്ദു.
1: ബിന്ദു. ഓക്കെ. ബിന്ദു എവിടുന്നാ?
2: ഉണ്ണിക്കാട്.
1: ഉണ്ണിക്കാട്. അത് എവിടെയായിട്ട് വരും?
2: ബാലരാമപുരം.
1: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഞാനും ഭർത്താവും മക്കളും.
1: ആണോ? ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യാ?
2: മേസരി പണിയാ.
1: ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ആ, ചെയ്യുന്നു. കൈത്തറി നെയ്ത്താണ്.
1: ഓ, അത് കൊള്ളാലോ. പരമ്പരാഗത തൊഴിലാണോ അതോ പഠിച്ചു തരുത്ത? വീട്ടില് വേറെയും ആൾക്കാരുണ്ടായിരുന്നു? ആണോ? ഓക്കെ, നൈസ് നൈസ്. അതിപ്പോഴും തുടരുന്നത് വളരെ സന്തോഷം. പിന്നെ വീട്ടില് മക്കളൊക്കെ എന്ത് ചെയ്യാ?
2: മോൻ ജോലിക്ക് പോകും.

0: ആണോ? ഓക്കെ,
1: മോളി രീതി ചെയ്യുന്നുണ്ട്.
0: ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ചേച്ചി ഏത് പാട്ടാ വേണ്ടേ?
1: മഴയത്ത് മുൻപേല എന്തിന് വേറൊരു സ്റ്റുഡിയോ അതെയാ.
0: ആ ഓക്കെ, നൈസ്.
1: വാഴത്തുമൊക്കെ കണ്ടിട്ടുണ്ട്,
0: ഓ
1: ഇഷ്ടപ്പെട്ടു.
0: താങ്ക് യു, താങ്ക് യു. ഓക്കെ,
1: വീട്ടിലാരൊക്കെ
0: വീട്ടില് അമ്മയുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്, പിന്നെ ഞാനും വൈഫുമാണ്. ആ
1: ശരി.
0: അനിയത്തി കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, അവര് ട്രിവാൻഡ്രത്ത് തന്നെയാണ് താമസം. അതെ അതെ. വേറെ അവിടെ മഴയുണ്ടോ?
1: മഴയുണ്ട്.
0: ആ ഓക്കെ, ശരി ശരി. എന്തായിരുന്നാലും വിളിച്ചത് സന്തോഷം ചേച്ചി. ഈ പാട്ട് ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
1: ശരി.

0: ഹലോ
1: ഹലോ, പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
0: നമസ്കാരം, എന്റെ പേര് പ്രവീണ കുമാരി.
1: പ്രവീണ കുമാരി, ഓക്കെ. എവിടെ നിന്നാ വിളിക്കുന്നത്?
0: പിള്ളായണിക്കടുത്ത് പാലപ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
1: ആണോ? ഓക്കെ, ശരി ശരി. പ്രവീണ ചേച്ചി എന്ത് ചെയ്യാ?
0: തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകും.
1: മഴയായതുകൊണ്ട് ഇന്നില്ലായിരിക്കും.
0: മെമ്പർ ആയിരുന്നു.
1: ആണോ?
0: മഴയുണ്ട്.
1: പഴയ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. ആ ശരി ശരി, സന്തോഷം വിളിച്ചതിൽ. വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിലെ ഞാനും എന്റെ ഭർത്താവും മാത്രം.
1: സന്തോഷം. അപ്പൊ ചേച്ചി, പ്രവീണ ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടേ?
0: ദേശാടനത്തിലെ കളിവീടിറങ്ങിയല്ലോ.
1: ആ ഓക്കെ, നല്ല പാട്ടാണ്. ചേച്ചി പാടൂ.
0: ഇല്ല,
1: പാട്ട് കേൾക്കാറേ ഉള്ളു. ഓക്കെ. അപ്പൊ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
0: റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
1: ഓ ഓക്കെ, നൈസ്. എപ്പോഴും റേഡിയോ കേൾക്കാറുണ്ട്.
0: എല്ലാ പരിപാടികളും വീട്ടിലുള്ളപ്പോഴും എല്ലാ പരിപാടികളും
1: കേൾക്കാറുണ്ട്.
0: എവിടെയാ താമസിക്കുന്നത്?
1: ഞാൻ പൂജപ്പുര താമസം. അറിയാവോ?
0: തിരുവനന്തപുരം.
1: താങ്ക് യു സോ മച്ച് ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: രാധ.
1: രാധ, ഓക്കെ. ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
2: കാരേറ്റി.
1: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇളയ മോനും ഭാര്യയും കുഞ്ഞും ഞാനും.
1: അവരൊക്കെ എന്ത് ചെയ്യാ?
2: അവരൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. മൂന്നി പഠിക്കുന്നു.
1: ഓ, ശരി ശരി ശരി. വളരെ സന്തോഷം വിളിച്ചത്. ചേച്ചി, ഏത് പാട്ടാ വേണ്ടിയിരുന്നേ?
2: ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന തിരുമിറ്റത്തെത്തുവാൻ മോഹം.
1: ഓ, ചില്ലെന്ന സിനിമയിലുള്ള പാട്ട്. നല്ല പാട്ടാ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണോ അത്? അതാണ്. എന്തായിരുന്നാലും വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാ.
2: താങ്ക് യു,
1: താങ്ക് യു, താങ്ക് യു.

0: ഹലോ.
1: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
0: ആ, ഇത് അരൂർ പറയുന്ന രാധികയാണ് വിളിക്കുന്നത്.
1: ആ, രാധിക
0: ആ, ഹൗസ് വൈഫ് ആണ്.
1: ഹൗസ് വൈഫാണ്.
0: എനിക്ക്
1: ഓക്കെ.
0: രണ്ട് മക്കളുണ്ട്,
1: ആ
0: രാഹുല്,
1: ആ
0: വിധി.
1: ഓക്കെ,
0: ആ, ഞാൻ പാനാസു ഒക്കെ കണ്ടായിരുന്നു.
1: കണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടായിരുന്നോ?
0: ആ, ഇഷ്ടപ്പെട്ടായിരുന്നു,
1: ശരി ശരി
0: ഇഷ്ടപ്പെട്ടായിരുന്നു.
1: ശരി ശരി ശരി.
0: ആ,
1: ഓക്കെ.
0: കണ്ട പുതിയ സിനിമ ഏതാണ് സർ?
1: പുതിയത്, ഞാനിപ്പം ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിലാണ്. പിന്നെ കൂടാതെ ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു, ആങ്സൈറ്റി അശോക് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തായിരുന്നു.
0: അതെ
1: ഇത്
0: അതെ.
1: രണ്ടുമാണ് എൻ്റെ ഇമ്മീഡിയറ്റ് പ്രോജക്റ്റുകൾ.
0: ഞാൻ
1: ഓക്കെ.
0: മോളിലെ സിനിമ പഴയ കുഞ്ഞിലേ കണ്ടിട്ടുണ്ട്.
1: ആണോ? ഒളിമ്പ്യൻ അന്തോണി യാദവ്. ആ, ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ചെറുപ്പം മുതലേ കാണുന്നതാണല്ലേ.
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ ചേച്ചി വേണ്ടേ?
0: ആവശ്യപ്പെടുന്ന പാട്ട് വാഴാട്ടൂല.
1: ഏത് പാട്ടാ?
0: ഏത് പാട്ടായാലും മതി,
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്. ശരി,
0: എല്ലാ പാട്ടും.
1: ഓക്കെ ശരി, എന്നാ പിന്നെ ഞാൻ വാഴ ടൂവിൽ ഒരു നല്ലൊരു പാട്ട് വെച്ചുതരാം.
0: ഓക്കെ ഓക്കെ,
1: ഓക്കെ,
0: താങ്ക് യു,
1: താങ്ക് യു സോ മച്ച്.

ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563 9496593 വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി, ജേക്സ് ബിജോയ് സംഗീതം നൽകി. വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ ചേർന്ന് പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

0: ചലച്ചിത്ര ഗാനം സമാപിച്ചു.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. ഈ ദ്രാവകത്തിലെ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിലാണോ ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ TBയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. TBയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറേ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി

0: മായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചവ്യാധിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടി നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റൊക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. കുറച്ചുകൂടെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പൊ മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പം നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള

0: പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്കും നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ, ഒരു എക്സ്ട്രാ മരുന്നും അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ, അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്ന അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന അനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്, ആ ജലസംഭരണികൾ ുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UK ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാന്തമീബ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. നമ്മൾ അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് എൻ വി നാരായണ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം ശംഭോ എന്നാരംഭിക്കുന്നു രാഗം. ശങ്കരാഭരണം രൂപകതാളം. ത്യാഗരാജസ്വാമികൾ കൃതി.

അടുത്തതായി ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൗസ്തുഭ എന്നാരംഭിക്കുന്നു രാഗം കർണാടക കാപ്പി മിശ്രജാപ്പ് താളം.

0: ഗ്രാമസൗന്ദര്യത്തിന്റെ ഭാഗമായി കാണാവുന്ന പക്ഷികളാണ് കാട്ടുതാറാവുകൾ. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന വയലേലകളും കായൽ പ്രദേശങ്ങളും ആരിലും സന്തോഷം കോരി നിറയ്ക്കും. കേരളത്തിന്റെ പല ഭാഗത്തും ഇവയെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവിടെ കണ്ടുവരാറുള്ള കാട്ടുതാറാവുകളിൽ പലതും വിരുന്നുകാരായി വന്നുപോകുന്നവരാണ്. ശിശിരകാലത്താണ് ഇവയുടെ കൂട്ടത്തോടെയുള്ള വരവ്. പകൽനേരം ഏതെങ്കിലും ജലാശയങ്ങളിൽ വിശ്രമിച്ച ശേഷം സന്ധ്യയോടെ ഇര തേടി ഇറങ്ങുന്നതാണ് ഇവയുടെ രീതി. നൂറുകണക്കിന് കാട്ടുതാറാവുകൾ അസ്ത്രം എയ്തുവിട്ടതുപോലെ ഇരമ്പലോടെ ആകാശത്തൂടെ പറന്നു പോകുന്ന കാഴ്ച നയനമനോഹരമാണ്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ദേശാടകരായ കാട്ടുതാറാവുകളെ ഇവിടെ കാണാനാവുക.
1: തിരമാല പോലെയോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലോ ആകും ഇവ കൂട്ടമായി പറക്കുക. അങ്ങനെ പറക്കുമ്പോൾ അവ കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവ പാടുകയായിരിക്കും. ഈ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇവ ഏത് ജാതിയാണെന്ന് നിർണയിക്കാനാകും. എന്തായാലും അന്തിമയങ്ങുന്ന നേരത്ത് വീടിൻ്റെ മുകളിലൂടെ കൂട്ടം കൂട്ടമായി ചിലച്ചുകൊണ്ട് കാട്ടുതാറാവുകൾ പറന്നു പോകുന്നത് കാണാനാവുക സന്തോഷകരമായ അനുഭവമാണ്. നേരം വെട്ടം വീഴുമ്പോഴേക്കും കൂട്ടമായി വന്ന ദിക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതും കാണാം. ഈ പോക്കുവരവിന് കൃത്യമായ സമയമുണ്ടായിരിക്കും. പലപ്പോഴും ഇരണ്ടക്കൂട്ടം ദിനവും ഒരു പുഴയോ തോടോ മുറിച്ച് ആകാശത്തൂടെ പറക്കുന്നത് മിനിറ്റുകളുടെ പോലും വ്യത്യാസമില്ലാതെയായിരിക്കും. ഇവയുടെ ഈ കൃത്യത ആരെയും വിസ്മയിപ്പിക്കും.

കാട്ടുതാറാവുകൾ എരണ്ടകൾ എന്ന പേരിലും അറിയപ്പെടും. കാട്ടുതാറാവുകളുടെ അടുത്ത ബന്ധുക്കളാണ് വീട്ടിൽ മുട്ടയ്ക്കും ഇറച്ചിക്കും മറ്റുമായി വളർത്തുന്ന താറാവുകൾ. പുരാതന കാലം മുതൽ മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് കാട്ടുതാറാവുകളെ പോലെ ഉയരത്തിൽ പറക്കാനാവില്ലെന്ന് മാത്രം. കാട്ടുതാറാവുകളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഇവയുടെ മനോഹരമായ നിറങ്ങൾ ആരും നോക്കി നിന്നു പോകും. വാലനെരണ്ട, വരിയെരണ്ട, വെള്ളക്കണ്ണി എരണ്ട, ചൂളൻ എരണ്ട, പച്ചയെരണ്ട തുടങ്ങിയ ജാതിക്കാരെയാണ് കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ളത്.

പച്ച എരണ്ടയും ചൂളൻ എരണ്ടയും പറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശബ്ദം അവയെ തിരിച്ചറിയാൻ ഏറെ സഹായിക്കും. കേരളത്തിൽ ഈ രണ്ട് ജാതി കാട്ടുതാറാവുകളും കൂടൊരുക്കാറുണ്ട്. രണ്ട് ജാതിക്കാരും മരപ്പോടുകളിലാണ് കൂടൊരുക്കി മുട്ടയിടുന്നത്. ചൂളൻ എരണ്ടകൾ ചൂളമടിച്ച് പാടത്തൂടെ പറക്കുന്നത് ഒന്ന് കാണേണ്ടതാണ്. അന്തിവെയിൽ വെട്ടത്തിലാണ് ഈ കാഴ്ചയെങ്കിൽ അതിമനോഹരമായൊരു ദൃശ്യവിരുന്നായിരിക്കും. ദേഹമാകെ തവിട്ട് നിറമുള്ള തടിച്ചുരുണ്ട ദേഹപ്രകൃതിയുള്ള പക്ഷിയാണ് ഇവ. മൂർധാവ്, പിൻകഴുത്ത്, പുറം ചിറകുകൾ, വാൽ എന്നിവ കടുത്ത മെറൂൺ ഛായയുള്ളതാണ്. ഈ നിറം അന്തിപ്പൊൻവെട്ടത്തിൽ വെട്ടിത്തിളങ്ങുന്നത് ഈ പക്ഷിക്ക് ദിവ്യമായ ഒരു പരിവേഷം നൽകും. പറക്കത്തിൻ സമയത്ത് സിസിക് സിസിക് എന്നിങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടിരിക്കും. ഇവയുടെ

0: കാട്ടുതാറാവുകൾ, അവയെ പൊതുവെ വിളിക്കുന്നത് എരണ്ടകൾ എന്നാണ്.
1: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
0: ഇവയെ കേരളത്തിൽ കാണുന്നതിനെ നമുക്ക് രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന് തദ്ദേശീയരായ എരണ്ടകൾ, അവർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. മറ്റൊന്ന് ദേശാടകരായ എരണ്ടകളാണ്, ശൈത്യകാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവർ ഈ സമയം കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്ന ഒരു വിഭാഗമാണ് ദേശാടകരായ എരണ്ടകൾ. രണ്ട് വിഭാഗത്തിലുമായിട്ട് കേരളത്തിൽ ഏകദേശം 15 ഇനങ്ങളെ കണ്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ചൂളൻ എരണ്ട, ഇംഗ്ലീഷിൽ അതിന് ലെസർ വിസ്ലിംഗ് ഡക്ക് എന്നാണ് പറയുക. ഇത് തിരുവനന്തപുരത്ത് പുഞ്ചക്കരിയിൽ, അതുപോലെ കോട്ടയത്ത് കുമരകത്ത്, കുട്ടനാട്, കടലുണ്ടി, കടമക്കുടി, ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഈ ചൂളൻ എരണ്ട. സംസ്ഥാനത്തിന് പുറത്ത് രാജസ്ഥാനിലെ ഭരത്പൂർ, അതുപോലെ മഹാരാഷ്ട്രയിലെ തടോബേൽ, മധ്യപ്രദേശിലെ ചമ്പൽ ഒക്കെ പോയപ്പോഴും ഈ വിഭാഗത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പച്ച എരണ്ട എന്ന് പറയുന്ന കോട്ടൺ പിഗ്മി ഗൂസ് ആയിരുന്നു. പിന്നെ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്പോട്ട് ബിൽ ഡക്ക് എന്ന് പറയുന്ന വിഭാഗം, ഇതൊക്കെ ഈ എരണ്ട വിഭാഗത്തിൽ പെട്ടാണ്. അതിനെ എല്ലാറ്റിനെയും ഇംഗ്ലീഷിലെ അനാറ്റിയുടെ എന്നാണ് പറയുക, അനാറ്റിയുടെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണത്. അതുകൊണ്ട് ഈ എല്ലാറ്റിനെയും ആ ഒരൊറ്റ ഫാമിലി ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ എണ്ണം, അതിലെ പട്ടക്കണ്ണൻ എരണ്ട, കോമൺ ടീൽ അല്ലെങ്കിൽ ഗ്രീൻ വിങ്ഡ് ടീൽ എന്ന് പറയുന്ന പക്ഷി, അതുപോലെ ഗാർഗനേയ് എന്ന ഇംഗ്ലീഷ് നാമം, അതിൻ്റെ മലയാള പേര് വരി എരണ്ട, നീലച്ചിറകൻ എരണ്ട എന്നും പറയാറുണ്ട്. അതുപോലെ കോരിച്ചുണ്ടൻ എരണ്ട എന്ന് പറയുന്ന മറ്റൊന്ന്, അതിൻ്റെ ഇംഗ്ലീഷ് പേര് നോർത്തേൺ ഷോലർ എന്നാണ്. അതുപോലെ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ഒരു വാലൻ എരണ്ട, ഇതൊക്കെ ദേശാടകരാണ്. ഗാഡ്വാൾ എരണ്ട എന്ന് പറയുന്ന ഒന്ന്, അതുപോലെ തങ്കത്താറാവ് അല്ലെങ്കിൽ ചക്രവാകം എന്ന് പറയുന്ന റൂഡി ഷെൽഡക്ക്, ഇതൊക്കെ ആ ഒരൊറ്റ യാത്രയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ രാജസ്ഥാനിലെ ഭരത്പൂർ പോയ സമയത്ത് നൂറുകണക്കിന് എണ്ണത്തെ, ഒന്നും രണ്ടും ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു 10-20 എണ്ണമല്ല, നൂറുകണക്കിന്, അത് 200-300 ഒക്കെ കൂട്ടങ്ങളായിട്ടുള്ള അത്രയും വലിയ കൂട്ടങ്ങൾ ഒന്നിച്ച് ഒരൊറ്റ യാത്രയിൽ ഒരേ ദിവസം നമുക്ക് ഇതിനെല്ലാറ്റിനും കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുതന്നെയാണ് ഇഷ്ടം പോലെ ഫോട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോമ്പോസിഷനുകളിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒറ്റ യാത്രയിൽ. ആ യാത്രയിൽ നമ്മൾ ഈ എരണ്ടകൾ മാത്രമല്ല, ജലപക്ഷികൾ ഉൾപ്പെടെ 100 മുകളിൽ ഇനം പക്ഷികളെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റി എന്നത് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം നൽകിയ കാര്യമായിരുന്നു. ആ എരണ്ടകളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ആ യാത്രയിൽ അവിടെ വെച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലെ രസം എന്ന് വെച്ചാൽ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ആ ഒരു വാലൻ എരണ്ട, അവയുടെ ഭക്ഷണം തേടുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരുപോലെ മുങ്ങും. മുങ്ങിക്കഴിഞ്ഞാൽ തല ഒക്കെ വെള്ളത്തിനടിയിലായിട്ട് നേരെ കുത്തനെയാണ് നിൽക്കുക. അതിൻ്റെ വാലിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ പൊങ്ങിയിട്ട് ഒരു പിന്ന് കുത്തി വെച്ച പോലെയായിരിക്കും നിൽക്കുക. ഒരുപാടെണ്ണത്തിൻ്റെ ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര രസമാണത്. അപ്പം ഈ എരണ്ടകളെ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ്, ഒന്നും രണ്ടും ആയിട്ടല്ല, ഗ്രൂപ്പായിട്ടാണ് സാധാരണ കാണുക. അപ്പം നല്ല രസമുള്ള കാഴ്ചയാണത്, ഫോട്ടോക്കും അതുപോലെ തന്നെ കാണാനും നല്ലത് തന്നെയാണ്.
2: കേരളത്തിൽ കാണുന്ന കാട്ടുതാറാവുകളിൽ ഏറ്റവും ചെറുതാണ് പച്ച എരണ്ട. വിവാഹവേഷത്തിൽ ഇവയെ കാണാനാണ് ഏറെ സുന്ദരം. ഇക്കാലത്ത് പൂവന് പുറവും ചിറകുകളും തിളങ്ങുന്ന പച്ചയും തവിട്ടും നിറമാണ്. തല, കഴുത്ത്, ദേഹത്തിന്റെ അടിവശം എന്നിവയെല്ലാം തൂവെള്ളയായിരിക്കും. തലയുടെ മൂർധാവ് നല്ല കറുപ്പും. കഴുത്തിനു ചുറ്റും ഒരു കറുത്ത വളയം കാണാനാവും. പക്ഷി പറക്കുമ്പോൾ ചിറകുകളുടെ പിന്നരികിൽ വീതിയുള്ള ഒരു വെള്ളക്കര തെളിഞ്ഞു കാണാനാവും. ഈ എരണ്ട പറക്കുമ്പോൾ ക്വാക്കി കക്ക് ക്വാക്കി കക്ക് എന്നിങ്ങനെ പരുക്കൻ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇവയുടെ ഇംഗ്ലീഷ് പേര് കോട്ടൺ ടീൽ എന്നാണ്. ശാസ്ത്രനാമം നെറ്റാപ്പസ് കോറമാൻഡലിയനസ് എന്നാണ്.
3: പൊതുവെ പക്ഷികളിൽ പൂവനുകൾക്കാണ് ഭംഗി കൂടുതലുള്ളത്. കാട്ടുതാറാവുകളിൽ ഇത് വളരെ വ്യക്തമാണ്. ആൺകാട്ടുതാറാവുകളെ നോക്കി ജാതി തിരിച്ചറിയുന്നതാണ് ഇവരുടെ കാര്യത്തിൽ നല്ലത്. മിക്ക ജാതി കാട്ടുതാറാവുകളുടെയും പിടകൾ ഏറെക്കുറെ തവിട്ട് നിറക്കാരായിരിക്കും.

0: വാലനെരണ്ടകളെ കേരളത്തിൽ സാധാരണ കാണാറുണ്ട്. പിറകോട്ട് ചൂണ്ടി നിൽക്കുന്ന കൂർത്ത വാലും ചോക്ലേറ്റ് നിറമുള്ള തലയും കഴുത്തും കഴുത്തിന്റെ ഇരുവശത്തുമുള്ള കൂർത്ത പട്ടയും ഇവയിലെ പൂവിനെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പിൻടെയിൽ ഡക്ക് എന്നാണ് ഇംഗ്ലീഷ് പേര്. അനസ് അക്യൂട്ട മെയിൽ എന്ന് ശാസ്ത്രനാമം. വരിയരണ്ടയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗാർഗനെ അഥവാ ബ്ലൂ വിങ്ഡ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം അനസ് ഗർക്കിടുല.
1: വെള്ളക്കണ്ണി എരണ്ടയുടെ ഇംഗ്ലീഷിലുള്ള പേര് വൈറ്റ് ഐഡ് പോച്ചാർഡ് എന്നാണ്. ശാസ്ത്രനാമം ഐത്യ നൈറോക്ക എന്നും. വെള്ളക്കണ്ണി എരണ്ട വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് പോയി ഇരതേടാൻ കഴിവുള്ള കാട്ടുതാറാവാണ്. എന്നാൽ മറ്റ് ജാതികളൊന്നും ഇവയെപ്പോലെ മുങ്ങാങ്കുഴിയിടാറില്ല. വെള്ളത്തിലും ചെളിയിലും കൊക്കുകൊണ്ട് പരതിയാണ് ഇരതേടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന കാട്ടുതാറാവുകളേറെയും ഏതാണ്ട് സസ്യഭുക്കുകളാണ്. നെല്ലും പുൽവിത്തുകളും ജലസസ്യങ്ങളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. അതുകൊണ്ടുതന്നെ നെല്ല് വിതയ്ക്കുന്ന കാലത്തും നെൽച്ചെടി വളരുന്ന കാലത്തും കാട്ടുതാറാവുകൾ കൂട്ടമായി വയലിലെത്തി നെൽച്ചെടി തിന്നുന്നത് കർഷകർക്ക് വലിയ ഉപദ്രവമാകാറുണ്ട്.
0: പലജാതി എരണ്ടകൾക്കും ചിറകിൽ രണ്ടോ അതിലധികമോ നിറങ്ങളുള്ളതും തിളക്കമുള്ളതുമായ ഒരു കൊടിയടയാളം കാണാം. ഈ നിറങ്ങൾ നോക്കി ഇവ ഏതിനമാണെന്ന് തിരിച്ചറിയാനാകും. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന ഗ്രാമങ്ങൾ അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണികളാണ് കാട്ടുതാറാവുകൾ നേരിടുന്നത്. വേട്ടയാടലും ആവാസ കേന്ദ്രങ്ങളുടെ നഷ്ടവും ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു. കാട്ടുതാറാവുകൾ പറക്കുന്ന നാടായി കേരളത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ഐ എസ് ഗുണ്ടൂറിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

റഫീഖ് അഹമ്മദിന്റെ വരികൾ, നടേർ സംഘന്റെ സംഗീതം, ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ് സംസാരിക്കുന്നത് കേൾക്കാം.
2: നവജാത ശിശുക്കളെ കുളിപ്പിക്കുന്നത് ശരീരം വൃത്തിയാക്കൽ മാത്രമല്ല, കുഞ്ഞിന് നല്ല ഉറക്കവും ഉന്മേഷവും നൽകുവാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ കുഞ്ഞിന്റെ ചർമ്മം വളരെ നേർത്തതായതിനാൽ കുളിപ്പിക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രസവശേഷം കുഞ്ഞിന്റെ പുക്കിൾക്കൊടി കുഴിഞ്ഞു പോയതിനു ശേഷം മാത്രമേ കുളിപ്പിക്കാവൂ. അതുവരെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ മൃദുവായ തുണികൊണ്ട് കുഞ്ഞിന്റെ ശരീരം

വെച്ച് വൃത്തിയാക്കാവുന്നതാണ്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുൻപായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ അരികിൽ കരുതുക. കുഞ്ഞിനെ മുലയൂട്ടിയ ഉടനെ കുളിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുറഞ്ഞത് അരമണിക്കൂറിന് ശേഷം മാത്രം കുളിപ്പിക്കുക. എണ്ണ തേപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കുക. കുളിപ്പിക്കുന്നതിന് 10 or 15 മിനിറ്റ് മുൻപായിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉരുക്ക് വെളിച്ചെണ്ണയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള എണ്ണകളോ ഉപയോഗിക്കാവുന്നതാണ്. വളരെ മൃദുവായി മാത്രം തടവിയെടുക്കുക. കുളിപ്പിക്കുന്ന വെള്ളത്തിന് ഇളം ചൂട് ഉണ്ടായിരിക്കേണ്ടതാണ്. വെള്ളത്തിന് ചൂട് കൂടിയാൽ ചർമ്മം വരണ്ടു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളത്തിന്റെ ചൂട് പരിശോധിക്കാൻ നിങ്ങളുടെ കൈമുട്ടുകൾ വെള്ളത്തിൽ തൊട്ടു നോക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിനെ പിടിക്കേണ്ട രീതി, നിങ്ങളുടെ ഒരു കൈ കുഞ്ഞിന്റെ തലയ്ക്കും കഴുത്തിനും താങ്ങായിട്ട് ഉണ്ടായിരിക്കണം. ആദ്യം കുഞ്ഞിന്റെ മുഖം വെള്ളം മാത്രം ഉപയോഗിച്ച് പതുക്കെ തുടയ്ക്കുക. കണ്ണുകൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എന്ന രീതിയിൽ വേണം തുടയ്ക്കുവാൻ. വളരെ മൃദുവായി മാത്രം ചെയ്യുക. തുടർന്ന് തല നനച്ച് വൃത്തിയാക്കി തുടച്ചെടുക്കുക. കഠിനമായ കെമിക്കലുകളോ മണമോ ഉള്ള സോപ്പുകൾ ഒഴിവാക്കുക. വൈദ്യനിർദ്ദേശപ്രകാരം വീര്യം കുറഞ്ഞ ബേബി ക്ലൻസറുകൾ മാത്രം ഉപയോഗിക്കുക. പയറുപൊടി, കടലമാവ് എന്നിവ തേച്ച് കുളിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ത്വക്കിന് എന്തെങ്കിലും പ്രത്യേക രോഗാവസ്ഥയുണ്ടെങ്കിൽ പൊടികൾ തേച്ച് കുളിപ്പിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. സാധാരണ ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് വീര്യം കൂടിയ സോപ്പോ ക്ലൻസറുകളോ ഉപയോഗിക്കുന്നതിനേക്കാളും നേർമയായി തരികളില്ലാതെ പൊടിച്ചെടുത്ത പയറുപൊടിയോ കടലമാവോ ആട്ടിയ ഉടനെ എടുക്കുന്ന തേങ്ങാപ്പിണ്ണാക്ക് കുതിർത്തോ ശരീരം വൃത്തിയാക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കാവുന്നതുമാണ്. കഴുത്ത്, കക്ഷം, തുടയിടക്കുകൾ, കാൽമുട്ടിന് പിറകുവശം എന്നീ മടക്കുകളുള്ള ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വൃത്തിയാക്കുക. ഇവിടെ വിയർപ്പും അഴുക്കും തങ്ങി നിന്ന് അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നവജാത ശിശുക്കളുടെ കുളി 5 to 10 മിനിറ്റ് മുകളിൽ നീണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുളി കഴിഞ്ഞയുടൻ നല്ല മൃദുവായ കോട്ടൺ തോർത്തുപയോഗിച്ച് കുഞ്ഞിനെ പൊതിയുക. ചർമ്മത്തിൽ അമർത്തി തുടയ്ക്കാതെ പതുക്കെ ഒപ്പിയൊപ്പി വെള്ളം മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. കുളി കഴിഞ്ഞ് 3 മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു ബേബി മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ പുരട്ടിക്കൊടുക്കാവുന്നതാണ്. ഇത് ശരീരത്തിലെ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കും. കുളി കഴിഞ്ഞ ശേഷം കുഞ്ഞിന്റെ കഴുത്തിലോ ശരീരത്തിലോ പൗഡറുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ലഭ്യമാകുന്ന ചില പൗഡറുകളിൽ വിഷാംശം കണ്ടെത്തിയതിനാൽ അത് ശ്വാസകോശങ്ങളിലേക്ക് പോയി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണത്തിലും കിടക്കവിരിയിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുഞ്ഞിനെപ്പോഴും വായുസഞ്ചാരമുള്ള മൃദുവായ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. കമ്പിളി, നൈലോൺ അല്ലെങ്കിൽ കട്ടിയുള്ള അലങ്കാരപ്പണികളുള്ള തുണികൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിന്റെ ചർമ്മത്തിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞു കിടക്കുന്ന ബെഡിലോ തലയിണയ്ക്ക് മുകളിലായോ വൃത്തിയുള്ള ഒരു കോട്ടൺ തോർത്ത് വിരിക്കുന്നത് കുഞ്ഞിന്റെ വിയർപ്പ് ആഗിരണം ചെയ്യുവാനും അണുബാധ ഒഴിവാക്കുവാനും നല്ലതാണ്. തുടയ്ക്കുവാനുപയോഗിക്കുന്ന തോർത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുഞ്ഞിനായി എപ്പോഴും നല്ല മൃദുലമായ 100% പരുത്തി കൊണ്ടുള്ള നേർത്ത കോട്ടൺ തോർത്തുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മസ്ലിൻ തുണികൾ ഉപയോഗിച്ചും തുടയ്ക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോർത്തും വസ്ത്രങ്ങളും പ്രത്യേകമായി കഴുകുവാൻ ശ്രദ്ധിക്കുക. മുതിർന്നവരുടെ വസ്ത്രങ്ങൾക്കൊപ്പം ഇട്ട് അലക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ വീര്യം കുറഞ്ഞ സോപ്പോ കുഞ്ഞുങ്ങളുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലൻസറുകളോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. കഴുകിയതിനു ശേഷം സാധാരണ ശുദ്ധജലത്തിൽ പലവട്ടം കഴുകി അതിൽ സോപ്പിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കുക. കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ മൃദുവാക്കി മാറ്റുവാനായി ഫാബ്രിക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ കുഞ്ഞിന്റെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് ഡയപ്പറിന്റെ ഉപയോഗം ഡയപ്പർ റാഷ് വരുത്തുവാനുള്ള സാധ്യതയുള്ളതിനാൽ കോട്ടൺ ലെങ്കോട്ടികൾ കൂടുതലായി ഉപയോഗിക്കുക. ഡയപ്പർ മാറ്റുമ്പോഴും നനഞ്ഞ ലെങ്കോട്ടികൾ മാറ്റുമ്പോഴും തുടച്ചെടുക്കുവാൻ വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പകരം വെള്ളത്തിൽ നനച്ച കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി ഉണ്ട് തുടച്ചെടുക്കാവുന്നതാണ്. നവജാത ശിശുക്കളുടെ ചർമ്മം വളരെ നേർത്തതും മൃദുലവുമായതിനാൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഭാഗങ്ങളിൽ ഈർപ്പം അടിയുവാനും

അണുബാധയ്ക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആദ്യത്തെ ഏതാനും ആഴ്ചകളിൽ വിപണിയിൽ ലഭിക്കുന്ന ഡിസ്പോസിബിൾ ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്പോസിബിൾ ഡയപ്പറുകൾക്ക് പകരമായി വീട്ടിൽ ഉപയോഗിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. കോട്ടൺ ലെങ്കോട്ടികൾ ഉപയോഗിക്കുക. പരുത്തി തുണി കൊണ്ട് തയ്ച്ചെടുക്കുന്ന ലെങ്കോട്ടികളാണ് നവജാത ശിശുക്കൾക്ക് ഏറ്റവും നല്ലത്. ഇവ വായുസഞ്ചാരം ഉറപ്പാക്കുവാനും ചർമ്മത്തിന് യാതൊരുവിധമായ അലർജി ഉണ്ടാക്കാതിരിക്കാനും നല്ലതാണ്. വളരെ മൃദുവായ മസ്ലിൻ തുണികൾ ത്രികോണാകൃതിയിൽ മടക്കി കുഞ്ഞിനെ ഉടുപ്പിക്കാവുന്നതാണ്. ഇവ പെട്ടെന്ന് വിയർപ്പും ഈർപ്പവും വലിച്ചെടുത്ത് കുഞ്ഞിന്റെ ശരീരത്തിലെ ജലാംശം ക്രമമായി നിലനിർത്തുവാൻ സഹായിക്കുന്നു. കുഞ്ഞിന് 1-2 മാസം പ്രായമായ ശേഷം വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്ന തുണി ഡയപ്പറുകൾ ഉപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തുണി കൊണ്ടുള്ളവ ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞ് മൂത്രമൊഴിച്ച ഉടൻ തന്നെ അത് മാറ്റണം. ഇല്ലെങ്കിൽ തണുപ്പടിക്കുവാനും അണുബാധയ്ക്കുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. യാത്രകളിലും രാത്രി ഉറക്കത്തിലും ഡിസ്പോസിബിൾ ഡയപ്പറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞിനുപയോഗിക്കുന്ന ഡയപ്പറുകൾ കൃത്യമായ വലിപ്പത്തിലുള്ളവയായിരിക്കണം. കുഞ്ഞിന്റെ ഭാരത്തിന് അനുയോജ്യമായ വലിപ്പമുള്ള ഡയപ്പറുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇറുകിയ ഡയപ്പറുകൾ വായുസഞ്ചാരം തടയുകയും ശരീരത്ത് ചുവന്ന തടുപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തിയില്ലെങ്കിലും ഓരോ 2-3 മണിക്കൂറുകൾ കൂടുമ്പോൾ ഡയപ്പർ മാറ്റേണ്ടതാണ്. ഡയപ്പറുകൾ മാറ്റുന്ന സമയത്ത് അധികം കെമിക്കലുകൾ ചേർന്ന സുഗന്ധമുള്ള വൈപ്സ് ഉപയോഗിക്കുന്ന ഒഴിവാക്കുക. പകരം ജലാംശം വളരെയധികം കൂടുതലുള്ള ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഡയപ്പറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ മൃദുവായ തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഡയപ്പർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഡയപ്പർ ഫ്രീ ടൈം ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ഡയപ്പറില്ലാതെ കുഞ്ഞുങ്ങളെ കിടത്തേണ്ടതുണ്ട്. ഓരോ ഡയപ്പറും മാറ്റുന്നതിനിടയ്ക്ക് 10-15 മിനിറ്റ് കുഞ്ഞുങ്ങളെ ഡയപ്പർ ഇടാതെ ശ്രദ്ധിക്കുക. ഇത് വായുസഞ്ചാരം കിട്ടുവാനും ജലാംശം പൂർണ്ണമായും ഉണങ്ങി അണുബാധകൾ ഒഴിവാക്കുവാനും സഹായിക്കുന്നതാണ്. ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്ത് ചുവന്ന തടിച്ച പാടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കുവാനായി വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ശതദൗതകൃതം എന്ന പേരിൽ അറിയപ്പെടുന്ന ആയുർവേദ മരുന്നുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചുവന്ന തടിച്ച റാഷസ് വരാതിരിക്കുവാനും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ അവസ്ഥകളിലും ഉപയോഗിക്കാവുന്നതാണ്. പകൽ സമയത്തും വീട്ടിലുള്ള സമയത്തും പരമാവധി കോട്ടൺ ലെങ്കോട്ടികളോ തുണികളോ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രിയിൽ കുഞ്ഞിനും അമ്മയ്ക്കും തടസ്സമില്ലാതെ ഉറക്കം ലഭിക്കുന്നതിനായി ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഡയപ്പർ റാഷ് ഉള്ള സമയത്ത് ഇറുകിയ ഡയപ്പറിനേക്കാളും അല്പം വലിപ്പം കൂടിയ ഡയപ്പർ ഉപയോഗിക്കാവുന്നതാണ്. റാഷസ് വരുന്ന സമയത്ത് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ പരിചരിച്ചിട്ടും 2-3 ദിവസമായിട്ടും ഈ ചുവന്ന പാടുകൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിലോ ചുവപ്പു നിറം കൂടിക്കൂടി വരികയാണെങ്കിലോ ആ ഭാഗത്തെ തൊലി ഉരിഞ്ഞു പോവുകയോ അവിടെ കുമിളകൾ വരികയോ വെള്ളവലിപ്പുണ്ടാവുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിന് വേദന കൊണ്ട് കരയുന്നുണ്ടെങ്കിലോ പനി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യനിർദ്ദേശം തേടുന്നതാണ് നല്ലത്. നവജാത ശിശുക്കളുടെ ചർമ്മ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പലതരം എണ്ണകൾ ലഭ്യമാണ്. അതിൽ വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന എണ്ണകളാണ് നാൽപ്പാമരാതി കേരതൈലം, ഏലാതി കേരതൈലം, ലാക്ഷാതി കേരതൈലം തുടങ്ങിയവ. ഈ എണ്ണകൾ പൊതുവെ വെളിച്ചെണ്ണ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിക്കുന്നതിനാൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ വരൾച്ച ഒഴിവാക്കുവാനും ത്വക്കിന്റെ ആരോഗ്യം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിനും ഈ എല്ലാ എണ്ണകളും ഒരുപോലെ യോജിക്കുന്നവയല്ല. ആയതിനാൽ ഈ എണ്ണകൾ തിരഞ്ഞെടുക്കുമ്പോൾ വൈദ്യനിർദ്ദേശത്തോടുകൂടി മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാൽപ്പാമരാതി കേരതൈലം കുഞ്ഞിന്റെ ചർമ്മത്തിന് നിറവും തിളക്കവും വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ചതാണ്. ശരീരത്തിലുണ്ടാവുന്ന കറുത്ത പാടുകൾ, ചെറിയ രീതിയിലുള്ള ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ മഞ്ഞൾ അടങ്ങിയിട്ടുള്ളത് കാരണം ചില കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരണ്ട ചർമ്മമുള്ളവർ നാൽപ്പാമരാതികേരം ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് വൈദ്യനിർദ്ദേശം തീർച്ചയായും തേടേണ്ടതുണ്ട്. ലാക്ഷാതികേരതൈലം കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകുവാൻ ഏറ്റവും

0: ഉത്തമമായ ഒരു തൈലമാണ്. കുഞ്ഞിൻ്റെ ശരീര വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഉപയോഗിക്കാവുന്നതാണ്. വിട്ടുമാറാത്ത പനി പോലെയുള്ള രോഗാവസ്ഥകൾക്ക് ശേഷം കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യവും ഉന്മേഷവും വീണ്ടെടുക്കുവാൻ ലാക്ഷാദി കേരതൈലം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുഞ്ഞിൻ്റെ രോഗാവസ്ഥ പൂർണ്ണമായും മാറി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എണ്ണ ഉപയോഗം തുടങ്ങാവൂ. ഏലാദി കേരതൈലം കുഞ്ഞുങ്ങളിലെ കറുപ്പൻ പോലെയുള്ള അലർജി സംബന്ധമായ രോഗങ്ങൾക്കും ചൊറിച്ചിലിനും വരണ്ട ചർമ്മത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണയാണ് ഏലാദി കേരതൈലം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയ്ക്ക് ഏലാദി കേരതൈലം ഉപയോഗിക്കാവുന്നതാണോ അല്ലെങ്കിൽ ഏതവസ്ഥയിൽ ഉപയോഗിച്ചു തുടങ്ങണം എന്നുള്ളത് കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രം ഉപയോഗിച്ചു തുടങ്ങേണ്ടതാണ്. സാധാരണ അലർജിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് മഴക്കാലത്തും തണുപ്പ് കാലത്തും ഏലാദി കേരതൈലം തേച്ചു കുളിപ്പിക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പാത്രം ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇളം ചൂടോടുകൂടി കുഞ്ഞിൻ്റെ ശരീരത്തിൽ വളരെ മൃദുവായി തേച്ച് പിടിപ്പിക്കുക. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് 10-15 മിനിറ്റ് മുൻപ് എണ്ണ തേച്ച് കിടത്താവുന്നതാണ്. കുഞ്ഞിൻ്റെ കണ്ണ്, മൂക്ക്, പൂക്കൾക്കൊടി എന്നിവയിൽ എണ്ണ ഉറ്റിക്കുന്നത് ഒഴിവാക്കുക. എണ്ണ തേച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കാവുന്നതാണ്. ആദ്യത്തെ 28 ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ ചെറുതായി ഒന്ന് പുരട്ടി നോക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലോ അലർജിയോ മറ്റ് ത്വക്ക് രോഗങ്ങളോ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ദേഹം മുഴുവനും തേച്ച് കുളിപ്പിക്കാവുന്നതാണ്. കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കുവാൻ എണ്ണകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒന്നാണ് തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് 5-6 മണിക്കൂറുകൾക്ക് ശേഷം മുകളിൽ പൊങ്ങി വരുന്ന തേങ്ങാപ്പാലിൻ്റെ ക്രീം വേർതിരിച്ച് തണുപ്പ് മാറിയ ശേഷം കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തേച്ച് കുളിപ്പിക്കുന്നത് വരണ്ട ചർമ്മം ഒഴിവാക്കുവാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വെണ്ണ കുഞ്ഞുങ്ങളെ തേച്ച് പിടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തിളക്കമുണ്ടാക്കുവാനും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ത്വക്ക് രോഗങ്ങൾ ഒഴിവാക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്.
1: നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിനായക് ശശികുമാർ എഴുതി, വിഷ്ണു ശ്യാം സംഗീതം നൽകി. ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം ചിത്രം വലതുവശത്തെ കള്ളൻ.

ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഒരു വയനാടൻ പ്രണയകഥ.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: രഞ്ജിൻ രാജന്റെ സംഗീതത്തിൽ ഹരിചരൺ പാടിയ ഗാനമാണിനി 10-ാം വളവ് എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതിയത്.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് യു പി സ്കൂൾ അധ്യാപകനാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിനായിട്ട് എടുക്കുന്നത്?
2: ഞാന് യു പി ആണ്. യു പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
1: സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്?
2: ഞാന്

0: തീർച്ചയായും.
1: അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാമോ?
0: ഞാൻ ഡിഗ്രിയും പി ജിയും സെയിം കോളേജിൽ തന്നെ പഠിച്ചത്. അപ്പോൾ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകളെല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. ചിലവർക്കത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ
1: അങ്ങോട്ടും
0: ശരിക്കും മിസ്
1: ഇങ്ങോട്ടും അല്ലേ?
0: ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക, ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം അത്.
1: പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
0: കോളേജ് കാലഘട്ടത്തിൽ ഒഴിവ് സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു, വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്.
1: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്
0: മഹാരാഷ്ട്ര വരെ,
1: ഒറ്റയ്ക്ക്?
0: സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. 2 മാസം അവധിക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതായത് 14 ജില്ലയും കവർ ചെയ്യുക, ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു, ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
1: അപ്പൊ ഈ 14 ജില്ലകളിലും പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു?
0: 14 ജില്ലകളും വ്യത്യസ്തമാണല്ലോ. അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിനപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങൾ ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച്, അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അത് എന്റെ മൈൻഡ് പോലും ഒരിക്കും എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴേ ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കും. അപ്പൊ തീരുമാനിക്കും, കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും, വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലും ഇരിക്കും, ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്, പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആ പിന്നെ തീർച്ചയായും ഒഴുക്കിനൊത്ത് അങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളത് ശരി, കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കാം, അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോ അറിയാലോ, നീറ്റ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോ പല്ല് പോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും.
1: അപ്പൊ
0: അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇത് ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല.
1: മഹാരാഷ്ട്രയിലൊക്കെ പോയല്ലോ, മഹാരാഷ്ട്രയില് പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം?
0: മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യം പോയത് ഒരു പാക്കേജിലാണ്.
1: പാക്കേജ്
0: അത് സ്ഥലം ഒന്ന്, ഒരു അംബോളി വാട്ടർഫോൾസ്. അംബോളി വാട്ടർഫോൾസ് പടിക്കെട്ടി കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു, നല്ല രസം അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും, കാരണം അത്രയും കാറ്റാണ്. പിന്നുള്ളൊരു ഹിരണ്യകേശി ടെമ്പിൾ.
1: സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
0: കൂടുതലും എന്താ പറയാ, ആ ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെയാണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും, കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പം ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
1: വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: തീർച്ചയായും വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യുക ഒഴിവ് സമയങ്ങളിൽ?
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020ലാണ് എന്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്നും ഇന്നും എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിന് അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്, പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ

0: അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM-കളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട്. ആ, അപ്പം ഇത് രണ്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള കുറേ FM-കൾ വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു, നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കളക്ഷൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാ എന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞ എനിക്ക് ഒരു മ്യൂസിക്കിന്റെ APCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തന്നതിന്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14 മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ PJ ജയചന്ദ്രൻ സാറും പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും പിന്നെ അതുപോലെ പന്തളം ബാലൻ, ഇവരും മൂന്ന് പേരും എൻ്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു വലിയൊരു മൊമെന്റ് ആണ്.
1: പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി?
0: ഞാനങ്ങനെ പാട്ടങ്ങനെ പാടാറില്ല, പാട്ട് പാടിപ്പിക്കാറുണ്ട്, പാടാറില്ല.
1: എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പൊ ഒരാൾ തന്നാ എങ്ങനെയാ ചെയ്യുന്നത്? കമ്പോസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ ഇന്ന രീതിയിൽ വേണം, കൊറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ? ചിലപ്പോ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്?
0: അത് ഈ പറയുന്ന പോലെ അത് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മള് ചിലപ്പോ ഒരു മാസം ഇരുന്നാലും ചിലപ്പോ സെറ്റ് ആവൂല, ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചില പാട്ടുകൾ 2 എടുക്കും. അതിങ്ങനെ ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ, ഒരുപാട് പ്രഷർ ആയാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ എന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് 1 മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളില്ലേ, ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്, എന്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്വലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് 2 കൂടുതലെങ്കിലും എടുക്കും. കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോ 10 രൂപ ട്യൂണ് വേണ്ടി വരും. ആദ്യം ചെയ്യുന്ന ട്യൂൺ എന്ന് പറയുന്നത് ചിലപ്പോ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമുക്കിത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സമയം എടുക്കും. അപ്പൊ അത് മാറ്റണം, കാരണം ആ ട്യൂണ് മാറ്റി നമുക്ക് വേറെ ഒരു ട്യൂണിലേക്ക്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോരായ്മകളും ഉണ്ട്.
1: ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 പറയാവോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പാട്ടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഈ പറയുന്ന സംഭവം എല്ലാവരും കേൾക്കുന്നവരാണ്, എനിക്ക് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് പിണങ്ങും.
1: അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെ പാട്ട് കേൾക്കാം.
0: തീർച്ചയായും
1: ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്?
0: നമ്മുടെ വിദ്യാസാഗർ സാറ്, ARMN അവരൊക്കെയാണ് കൂടുതലും. ഞാൻ വിദ്യാസാഗർ സാറാണ് ഏറ്റവും കൂടുതൽ
1: ഇൻഫ്ലുവൻസ്,
0: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇനി നമുക്കപ്പം സ്കൂളിലേക്ക് വരുമ്പോ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്?
0: കൂടുതലും ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നോട്ട്സും, ഇപ്പോഴത്തെ ആ ഒരു സിലബസ് എന്നൊക്കെ പറയുന്നത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ്. ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തും. ലഘൂകരിക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതല്ല, പാഠങ്ങളെ എങ്ങനെ പിള്ളേർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊരു തയ്യാറെടുപ്പ് നടത്തും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ അങ്ങനെ നടത്താറുള്ളൂ.
1: എന്താണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്, യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും സാറിന് കൂടുതൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോകാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
0: താങ്ക്യൂ.
2: അധ്യാപകനായ എബി ടൈറ്റസുമായി

0: ചിഹൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി.
1: നേർവഴി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ, പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

നരൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും വിനീത് ശ്രീനിവാസനും പാടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി ഇപ്പോൾ ബി ശോഭ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം ദർശൻ രാമൻ. ആദ്യം കളിച്ചും ചിരിച്ചും ഒരുവേള കലഹിച്ചും എന്ന് തുടങ്ങുന്ന ഗാനം. രചന ഉണ്ണികൃഷ്ണൻ, പഴയ വീട്.

ബി ശോഭ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സംഗീതം ദർശൻ രാമൻ, രചന ഉണ്ണികൃഷ്ണൻ പഴയവീട്, സുമ രാജേന്ദ്രൻ എന്നിവർ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59:54. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4,500 രൂപ

0: യുടെ ആദ്യ ഗഡുവായ 1500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി. സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി. സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
0: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി O.J. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC 3125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി C.P. ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി Roji M. ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വിർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവ് നായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ 2-ാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണുണ്ടായത്. ഇന്നും

0: നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
1: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്ക്വാഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ 1 ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
1: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദീഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: എർട്ടിക്കേരിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
1: നമ്മുടെ ഇടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അലർജിയാണ് എർട്ടിക്കേറിയ. പേര് പരിചിതമല്ലെങ്കിലും ഈ അവസ്ഥ നമ്മൾക്കോ നമുക്ക് ചുറ്റുമുള്ളവരിലോ ഒരിക്കലെങ്കിലും വന്നു കണ്ടിട്ടുണ്ടാവാം. ചർമ്മത്തിൽ പലയിടത്തായി ചുവന്നതോ ത്വക്കിന്റെ നിറത്തിലുള്ളതോ ആയ പുഴുവാട്ടിയതുപോലെയുള്ള ചൊറിച്ചിലുള്ള പാടുകൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് എർട്ടിക്കേറിയ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാഞ്ഞു പോകുന്നതാണ്. ചില അവസരങ്ങളിൽ ഇതോടൊപ്പമോ അല്ലാതെയോ ചുണ്ടും കൺപോളകളും ചിലപ്പോൾ കൈകാലുകളും വീക്കം വന്ന് തടിച്ച് ആൻജിയോഡിമ എന്ന അവസ്ഥയുണ്ടാവാം. ഇതിന്റെ കുറച്ചുകൂടി തീവ്രമായ തരമാണ് അനാഫിലാക്സിസ്. ശ്വാസതടസ്സം, തൊണ്ട അടഞ്ഞ പോലെയും നെഞ്ചിൽ ഭാരം വെച്ച പോലെയും അനുഭവപ്പെടുകയും ശ്വാസനാളത്തിൽ നീർവീക്കം വന്ന് ബി പി കുറഞ്ഞ് അബോധാവസ്ഥയിലാവുകയും ചെയ്യാം. തക്ക സമയത്ത്

ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണിത്. ഏർട്ടിക്കേറിയ ഉണ്ടാവുന്നത് ശരീരത്തിലെ മാസ് സെൽസ് എന്ന ഇനം കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ്. ഇവ ഹിസ്റ്റമീൻ പോലെയുള്ള അനേകം രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുകയും ത്വക്കിലും മറ്റു ഭാഗങ്ങളിലും നീരും ചൊറിച്ചിലും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഏർട്ടിക്കേറിയയെ അക്യൂട്ട് ഏർട്ടിക്കേറിയ എന്നും ക്രോണിക് ഏർട്ടിക്കേറിയ എന്നും രണ്ടായി തരംതിരിക്കാം. 6 ആഴ്ചകളിൽ താഴെ ചൊറിച്ചിലും തടിപ്പും നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ അക്യൂട്ട് ഏർട്ടിക്കേറിയ എന്നും 6 ആഴ്ചകളിൽ കൂടുതൽ നാൾ ഇവ നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ ക്രോണിക് ഏർട്ടിക്കേറിയ എന്നും വിളിക്കുന്നു. അക്യൂട്ട് ഏർട്ടിക്കേറിയ ലക്ഷണങ്ങൾ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. ഈ കാലയളവിൽ തന്നെ ഇടയ്ക്കിടയ്ക്കോ തുടർച്ചയായോ തടിപ്പും ചൊറിച്ചിലും പ്രത്യക്ഷപ്പെടാം. അക്യൂട്ട് ഏർട്ടിക്കേറിയയുടെ കാരണങ്ങൾ പ്രധാനമായും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, മരുന്നുകൾ, അണുബാധകൾ, പ്രാണികളുടെ കുത്തോ കടിയോ ഏൽക്കുന്നത്, ലാറ്റെക്സ് പൂമ്പടി പോലെയുള്ള വസ്തുക്കളുമായുള്ള സമ്പർക്കം എന്നിവയാകാം. സാധാരണ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഉണക്കമത്സ്യം, ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്, കക്ക, കണവ, ബീഫ്, കൂൺ, കപ്പലണ്ടി, കശുവണ്ടി, ബദാം, പൈനാപ്പിൾ, മുന്തിരി, പപ്പായ, സ്ട്രോബെറീസ്, തക്കാളി, നാരങ്ങ, ചോക്ലേറ്റ് എന്നിവ. ഇതുകൂടാതെ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഫുഡ് കളേഴ്സും ഫുഡ് പ്രിസർവേറ്റീവ്സും ഈസ്റ്റ്, സുഗന്ധദ്രവ്യങ്ങൾ മുതലായവയും ഏർട്ടിക്കേറിയ ഉണ്ടാക്കാം. കുട്ടികളിലെ ഏർട്ടിക്കേറിയയുടെ ഒരു പ്രധാന കാരണം അണുബാധയാണ്. വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ അണുബാധ ഏർട്ടിക്കേറിയ ഉണ്ടാക്കാം. അനേകം മരുന്നുകളും ഏർട്ടിക്കേറിയയ്ക്ക് കാരണമാവാം. വേദന സംഹാരികൾ, ആന്റിബയോട്ടിക്സ്, ആസ്പിരിൻ, ഒപ്പിയോയിഡ്സ് എന്നിവ അവയിൽ ചിലതാണ്. ക്രോണിക് ഏർട്ടിക്കേറിയയിൽ ചൊറിച്ചിലും തടിപ്പും ദിവസങ്ങളോളമോ മാസങ്ങളോ തുടർച്ചയായി വന്നും പോയും ഇരിക്കാം. ഇതിൽ 80% ക്രോണിക് ഇഡിയോപതിക് ഏർട്ടിക്കേറിയയാണ്. അതായത് കൃത്യമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരം. മറ്റൊരു വിഭാഗം ക്രോണിക് ഇൻഡ്യൂസിബിൾ ഏർട്ടിക്കേറിയയാണ്. ഇവ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായ കാരണങ്ങൾ മൂലമുണ്ടാവുന്നവയാണ്. ഉദാഹരണത്തിന് ചൂട്, തണുപ്പ് എന്നിവ ഹീറ്റ് ഏർട്ടിക്കേറിയ, കോൾഡ് ഏർട്ടിക്കേറിയ എന്നിവ ഉണ്ടാക്കാം. വെള്ളവുമായുള്ള സമ്പർക്കം അക്വാജനിക് ഏർട്ടിക്കേറിയയ്ക്ക് കാരണമാവാം. ശരീരത്തിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം വരുമ്പോൾ, ഉദാഹരണത്തിന് മുറുകിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഭാരമുള്ള ബാഗ് തോളിൽ തൂക്കുമ്പോൾ ചൊറിച്ചിലും തടിപ്പും ഉണ്ടാവാം. ഇതാണ് പ്രഷർ ഏർട്ടിക്കേറിയ. അമർത്തി പിടിക്കുമ്പോഴോ പേനയോ മറ്റോ വെച്ച് അമർത്തി ഉരയ്ക്കുമ്പോഴോ ത്വക്കിൽ ഉണ്ടാകുന്ന തടിച്ച വരകളെ ഡെർമോഗ്രാഫിസം എന്ന് പറയുന്നു. വിയർക്കുമ്പോൾ ഉണ്ടാകുന്ന ഏർട്ടിക്കേറിയയാണ് കോളിനർജിക് ഏർട്ടിക്കേറിയ. സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്ത് വരുന്ന ഏർട്ടിക്കേറിയ സോളാർ ഏർട്ടിക്കേറിയ എന്ന് പറയുന്നു. ഒരു ചെറിയ ശതമാനം പേരിൽ ഭക്ഷണമോ മരുന്നുകളോ അലർജി ഉള്ളവയാണെന്ന് തിരിച്ചറിയാതെ തുടർന്ന് കഴിക്കുന്നത് മൂലം ക്രോണിക് ഏർട്ടിക്കേറിയ ഉണ്ടാവാം. ശ്രദ്ധിക്കാതെ പോകുന്ന നീണ്ടു നിൽക്കുന്ന അണുബാധകൾ, ഉദാഹരണത്തിന് ക്രോണിക് സൈനസൈറ്റിസ്, ചെവിക്കകത്തെ അണുബാധ, പല്ലിലെ പോടുകൾ, മൂത്രത്തിലെ അണുബാധ, ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ, വിരശല്യം, ഉദരത്തിലെ ഹെലിക്കോബാക്ടർ പൈലോറി അണുബാധ എന്നിവ ക്രോണിക് ഏർട്ടിക്കേറിയയ്ക്ക് കാരണമായേക്കാം. ഒരു ചെറിയ ശതമാനം രോഗികളിൽ മറ്റ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളോടൊപ്പവും ക്രോണിക് ഏർട്ടിക്കേറിയ കണ്ടുവരുന്നു. ഉദാഹരണത്തിന് SLE, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, വാസ്കുലൈറ്റിസ് എന്നീ വാദരോഗങ്ങളോടൊപ്പവും ഏർട്ടിക്കേറിയ കാണാം. തൈറോയിഡ് ഗ്രന്ഥികളുടെ അസുഖങ്ങളും ലിംഫോമ മുതലായ അസുഖങ്ങളും ഏർട്ടിക്കേറിയ ഉണ്ടാക്കാം. ഏർട്ടിക്കേറിയ രോഗനിർണയം രോഗമുള്ള സമയത്തെ പരിശോധനയും രോഗവിവരണം കൊണ്ടും സാധ്യമാണ്. എന്നാൽ ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പരിശോധനകൾ വേണ്ടിവരുന്നു. ഇവ ക്രോണിക് ഏർട്ടിക്കേറിയയിലാണ് ആവശ്യമായി വരുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും അണുബാധയുടെ ലക്ഷണം ഉണ്ടോ എന്നറിയാൻ രക്തവും മൂത്രവും പരിശോധിക്കാം. തൈറോയിഡ് ഫംഗ്ഷൻ, ANA, പെരിഫറൽ സ്മിയർ, വൈറൽ മാർക്കേഴ്സ് മുതലായ ടെസ്റ്റുകൾ അനുബന്ധ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. IgE എന്ന രക്തത്തിലെ അലർജിക്ക് കാരണമായ ഇമ്യൂണോഗ്ലോബുലിൻ ടെസ്റ്റ് ചില സാഹചര്യങ്ങളിൽ ചികിത്സ നിശ്ചയിക്കാനും മറ്റുമായി ഉപകാരപ്പെടാം. എന്നാൽ ഇതൊരു രോഗനിർണയത്തിനായുള്ള ടെസ്റ്റ് അല്ല. സ്കിൻ പ്രിക് ടെസ്റ്റ് എന്നത് അലർജി ഉണ്ടാക്കുന്നതായി സംശയമുള്ള പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ടെസ്റ്റിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടെത്തുന്ന പദാർത്ഥങ്ങൾ എപ്പോഴും പ്രശ്നമാകണമെന്നില്ല. ഓട്ടോലോഗസ് സിറം സ്കിൻ ടെസ്റ്റ് എന്നത് ഓട്ടോ ഇമ്യൂൺ ഏർട്ടിക്കേറിയ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ സ്കിൻ ബയോപ്സി വേണ്ടിവരാം. ഇത് പലപ്പോഴും ആവശ്യമായി വരുന്നത് 24 മണിക്കൂറുകൾക്ക് മുകളിൽ ഏർട്ടിക്കേറിയ പാടുകൾ നിലനിൽക്കുമ്പോഴും അവയ്ക്ക് വേദന ഉണ്ടാവുമ്പോഴുമാണ്. ഏർട്ടിക്കേറിയയുടെ ചികിത്സയുടെ പ്രധാന പടി അലർജി ഉണ്ടെന്ന് കണ്ടെത്തുന്ന വസ്തുക്കൾ ഒഴിവാക്കുക എന്നാണ്. ഒരു ഏർട്ടിക്കേറിയ ഡയറിയിൽ നമ്മുടെ ഭക്ഷണം, മരുന്നുകൾ, ചെയ്യുന്ന കാര്യങ്ങൾ, സന്ദർശിച്ച സ്ഥലങ്ങൾ എന്നിവ അന്നന്ന് എഴുതി സൂക്ഷിക്കാം. ഇവയിൽ നിന്നും ഏർട്ടിക്കേറിയയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. ആന്റി ഹിസ്റ്റമീൻസ് എന്ന ഇനം മരുന്നുകളാണ് ഏർട്ടിക്കേറിയയ്ക്ക് സാധാരണയായി കൊടുക്കുന്നത്. അവിൽസെട്രിസിൻ തുടങ്ങിയ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റമീൻസ് ചെറിയ

0: മയക്കം പലരിലും ഉണ്ടാക്കുമെങ്കിലും സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റമിൻസ് ആയ ലിവോസെട്രസിൻ, ഡെസ്ലോറാറ്റിഡിൻ, ഫെക്സോഫെനാഡിൻ എന്നിവ താരതമ്യേന ഉറക്കക്ഷീണം കുറവുള്ളതും കൂടുതൽ ഫലപ്രദവുമാണ്. ഇവ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിലും കാലയളവിലും ഉപയോഗിക്കേണ്ടതാണ്. നീണ്ട കാലയളവിലെ ചികിത്സ പലരിലും വേണ്ടിവരാം. അസുഖം നിയന്ത്രണത്തിലാക്കാൻ പലപ്പോഴും കൂടുതൽ ഡോസും വേണ്ടിവരാം. എന്നാൽ മറ്റു പാർശ്വഫലങ്ങൾ പൊതുവെ കുറഞ്ഞ മരുന്നുകളായതിനാൽ ദീർഘകാലം ഇവ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടാവാറില്ല. ഇതോടൊപ്പം സ്റ്റിറോയിഡ്സ്, അഡ്രിനാലിൻ എന്നീ ഇഞ്ചക്ഷനുകൾ തീവ്രതയേറിയ അനാഫിലാക്സിസ് ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നു. ക്രോണിക് അർട്ടിക്കേറിയ നിയന്ത്രണത്തിലാവാൻ ചുരുക്കം ചിലരിൽ ഇമ്യൂണോസപ്രസീവ് മരുന്നുകളായ സൈക്ലോസ്പോറിൻ, അസതയോപ്രിൻ, ഒമാലിസുമാബ് എന്നിവ ആവശ്യമായി വരാം. ഇതിനെല്ലാം പുറമെ മാനസിക സമ്മർദ്ദം കുറയാനുള്ള നടപടികൾ എടുക്കുന്നത് അസുഖം നിയന്ത്രണത്തിലാകാൻ സഹായിക്കും. ഏർട്ടിക്കേറിയയെ കുറിച്ചുള്ള അവബോധം അസുഖത്തെ കുറിച്ചുള്ള ഭയം ഒഴിവാക്കാനും അസുഖം നിയന്ത്രിച്ചു നിർത്താനും വളരെയധികം പ്രയോജനപ്പെടും. ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഒഴിവാക്കി ചികിത്സാ ലഭ്യത ഉറപ്പാക്കുന്ന സ്ഥലങ്ങളിലും മറ്റുള്ളവരുടെ സാമീപ്യത്തിലും മാത്രമേ ഏർട്ടിക്കേറിയ വരാൻ സാധ്യതയുള്ള ആളുകൾ പുതിയ മരുന്നുകളും ഭക്ഷണപദാർത്ഥങ്ങളും പരീക്ഷിക്കാൻ മുതിരാവൂ.
1: ഏർട്ടിക്കേറിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ 4 മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ 4 മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12-നാണ് റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം.

0: ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗം.

0: ഉദ്യോഗസ്ഥർക്കായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ മൂന്നാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 പേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റ് എന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3-ാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി, സമയം 1 മണി. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

പേൾ വ്യൂ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ബി വസന്തയും പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം, എസ് ജാനകി പാടിയത്. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ചിത്രം ചന്ദ്രകാന്തം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി വാഴ്വേ മായം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല, എ.എം. രാജ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി. ദേവരാജൻ.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മൂലധനം എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. പി സുശീല പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

യേശുദാസ് പാടിയ ഗാനം. രചന പി ഭാസ്കരൻ. സംഗീതം ഉഷാ ഖന്ന. ചിത്രം മൂടൽ മഞ്ഞ്.

ഭരണിക്കാവ് ശിവകുമാർ വരികളെഴുതി എം കെ അർജുനൻ ഈണം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം ചിത്രം ആശീർവാദം.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: മഞ്ഞണി പൂനിലാവിൽ ഇനി എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി വരികളെഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: He tested Dutch goalkeeper Bart Verbruggen, while Mickey van der Ven forced a world-class save from Moroccan keeper Yassine Bounou. Cody Gakpo scored a brilliant opening goal for the Netherlands after receiving a quick pass from Crescencio Somerville. After a chaotic penalty shootout featuring misses from Quinton Timber and Ashraf Hakimi, Ismail Saibari scored a decisive spot kick to send Morocco through. Earlier, Brazil has entered the round of 16 after a 2-1 victory over Japan in Houston, US. Brazil will next face either the Ivory Coast or Norway on Sunday in East Rutherford, New Jersey in the round of 16. With Neelam's report, this is Jigyasa Pandey for Akashwani News, Delhi.
1: The Intermeteorological Department, IMD, issued an orange-coloured warning for very heavy rainfall over parts of Uttar Pradesh, Bihar, Madhya Maharashtra, coastal Karnataka, Konkan and Goa for the next 2 days. Similar conditions are also expected over parts of Sikkim, Assam, Meghalaya, Kerala and Mahe, sub-Himalayan West Bengal for the day. IMD said a gradual fall in maximum temperatures by 4 to 5 degrees Celsius is expected over northwest India during the next 3 to 4 days. Meanwhile, the Met Department has forecast heatwave conditions over Delhi, Haryana and Chandigarh today. Benchmark domestic equity indices were trading on a flat note during the afternoon session today. The Sensex was down 63 points to 76,665, while the Nifty dipped 9 points to 23,937 when reports last came in. And now before we end the bulletin, the headlines once again. Eurobank launches UPI-based remittance service from Greece to India. Commerce Minister Piyush Goyal calls it a milestone in India's digital payments expansion. Special intensive revision of electoral rolls begins in Delhi and four states. India reaffirms strong support for Financial Action Task Force after Pakistan criticizes grey list monitoring by agency. Uncertainty looms over US and Iran peace negotiations as Tehran rejects US President Trump's claim of meeting in Doha. And Germany knocked out of 2026 FIFA World Cup after facing defeat from Paraguay in a 4-3 penalty shootout. With that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: അവരോഹണത്തിലെ അവസാന വളവ് തിരിയുകയാണ് കുറ്റവും ശിക്ഷയും. അരനാഴിക അകലെ അഴിമുഖമാണ്. കൊലയാളി നിക്കോവാണ് യാത്രികൻ. മനസാക്ഷിക്ക് മുകളിൽ പടർന്ന ചോര കഴുകിക്കളയാൻ എത്ര സ്നാനഘട്ടങ്ങൾ വേണ്ടി വന്നയാൾക്ക്. ഇരട്ടക്കൊലപാതകം ചെയ്തെന്ന കുറ്റബോധത്തിൻ്റെ വറചട്ടിയിൽ കരിഞ്ഞു തീരും മുമ്പ് പശ്ചാത്താപത്തിൻ്റെ തണുജലമൊഴിച്ച അയാളെ തിരികെ വിളിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റുകൊണ്ടിരുന്ന സോണിയ എന്ന പെൺകുട്ടിയാണ്. നാടക നദിയുടെ അവസാന വളവിലെ ആദ്യകടവിൽ അനുജത്തി ഡോണിയയല്ലേ കാത്തുനിൽക്കുന്നത്. രണ്ടാം കടവിൽ സ്വയം തീർത്ഥമായി മാറിയ സഖി സോണിയ. കുരിശിൻ്റെ വഴിയിൽ നായകൻ വീണുപോകാതിരിക്കാൻ വിടാതെ പിന്തുടരുന്ന ആ രണ്ടു കണ്ണുകൾ മറിയം മഗ്ദലനയുടേതോ? ആഴമുള്ള ജലാശയങ്ങൾ പോലെ ആ മിഴിയാഴിയിൽ മുട്ടുകുത്തുകയാണ് അയാൾ അന്തിമ സ്നാനത്തിനായി.

0: ആരോ വീട്ടിലുണ്ടല്ലോ. ഡോണിയ, എന്റെ മുറിയിൽ കാത്തിരിപ്പാണോ?
1: ഇന്ന് മുഴുവൻ ഞാൻ സോണിയയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ ഇരുവരും അവിടെ ചേട്ടനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ചേട്ടൻ വരുമെന്നാ ഞങ്ങൾ കരുതിയത്. കാണാതിരുന്നപ്പോ ഇങ്ങോട്ട് പോന്നു.

0: ഞാനാകെ തകർന്നു കഴിഞ്ഞു ടോണിയ. എനിക്ക് വല്ലാത്ത ക്ഷീണം, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
1: ഇന്നലെ രാത്രി മുഴുവൻ ചേട്ടൻ എവിടെയായിരുന്നു?
0: ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. നോക്കൂ ടോണിയ, ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നു. നേവിയുടെ തീരത്തുകൂടി പല പ്രാവശ്യം ഞാൻ നടന്നു. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ ഇല്ല, എനിക്ക് കഴിയുന്നില്ല.
1: അമ്മയോട് പറഞ്ഞോ?
0: ഇല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ കാണാൻ പോയത് തെറ്റായി. എന്തിനു പോയി എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉടനെ പോകണം ടോണിയ, എനിക്ക് കീഴടങ്ങണം. ഏയ്, നീ കരയുകയാണോ അനിയത്തി? ഏയ്, നീ നിന്റെ കൈയൊന്ന് നീട്ടു, ഞാനൊന്ന് പിടിച്ചോട്ടെ.
1: ചേട്ടാ.
0: അനിയത്തി, മോളെ, എന്നെ ഒന്ന് ആലിംഗനം.
1: സ്വയം പീഡനത്തിലൂടെ ചെയ്ത കുറ്റത്തിന് പാതി പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞില്ലേ?
0: കുറ്റം? എന്ത് കുറ്റം? ആർക്കും ഉപകാരമില്ലാത്ത പണ്ടപ്പണയക്കാരി വൃദ്ധ ഉപദ്രവകാരിയായ ആ കീടത്തെ കൊന്നത് കുറ്റം. അവരെ കൊല്ലുന്നത് 40 പാപകർമ്മങ്ങൾക്കുള്ള പ്രായച്ചിത്തത്തിന് തുല്യമാണ്. ദരിദ്രരുടെ ജീവൻ ഊറ്റിക്കുടിക്കുകയായിരുന്ന വൃദ്ധ, അതൊരു കുറ്റകൃത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള പ്രായച്ചിത്തത്തെ പറ്റിയും ചിന്തിക്കുന്നില്ല. കുറ്റം, കുറ്റകൃത്യം, ഇപ്പോൾ മാത്രമാണ് എന്റെ ഭീരുത്വത്തെ പറ്റി ഞാൻ ബോധവാനായത്. അതൊഴുകിക്കൊണ്ടിരിക്കുന്നു, ഷാമ്പെയ്ൻ പോലെയാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുത്തരവാദികളായവരെ കാലം അഭിനന്ദിക്കും. പിൽക്കാലത്ത് അവരെ മാനവ സമുദായത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തും. പരാജയപ്പെട്ടതെന്തും മനുഷ്യർക്ക് മണ്ടത്തരമായി തോന്നും. എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് ആ മണ്ടത്തരം ചെയ്തത്. ആദ്യ ചുവടുവയ്പ്. ഡോണിയ, നീ നോക്കിക്കാണുന്നത് പോലെയല്ല ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഞാൻ ചെയ്തതൊരു പാതകമായി ഇപ്പോഴും കരുതുന്നില്ല. ഇപ്പോഴത്തെ പോലെ ആത്മവിശ്വാസമോ കരുത്തോ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് പോണം.
1: ആത്മവിശ്വാസമോ കരുത്തോ?
0: ഡോണിയ, പ്രിയപ്പെട്ടവളെ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തെറ്റുകാര് മാപ്പർഹിക്കുന്നില്ലെങ്കിലും നീ എനിക്ക് മാപ്പ് തരണം. ഇനി നമ്മൾ വഴക്കിടില്ല. എനിക്ക് പോകാറില്ലമായി. നേരം വൈകുന്നു. എന്നെ ഒരിക്കലും നീ പിന്തുടരരുത്. നീ വേഗം പോയി അമ്മയോടൊപ്പം ഇരിക്കുക. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയല്ലേ? ഓ, നമ്മൾ എന്നേക്കുമായി പിരിയുകയല്ല. ഇന്ന് പോയാൽ 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കഷ്ടപ്പാടിൽ ഞാൻ തകർക്കപ്പെടും. എനിക്ക് കൂടുതൽ വിവേകമുണ്ടാകുമോ? അപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇനി ജീവിക്കണം? പുലർച്ചയ്ക്ക് നേവിയിലേക്ക് കണ്ണുനട്ട് നിൽക്കുമ്പോൾ ഞാനൊരു നിന്ദ്യനാണെന്ന് സ്വയം മനസ്സിലായി. മോളെ, പൊയ്ക്കോളൂ. ഞാൻ ക്രൂരനാണ്, എനിക്കതറിയാം. അവൾ പോകുകയാണ്. വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു അവൾ.

വീണ്ടും അവസാന നോട്ടം. 20 വർഷത്തെ തടവ് ജീവിതം ഒരാളെ നിശേഷം തകർത്ത് കളയില്ലേ? വെള്ളം കല്ലിന് തേയ്മാനം വരുത്തുന്നതുപോലെ അതിനുശേഷം എന്തിന് ഞാൻ ജീവിക്കണം? എനിക്ക് കാണണം, സോണിയെ കാണണം.

0: സോണിയ, ഞാൻ വന്നു.
1: എന്തിന്?
0: ജീവിക്കാൻ.
1: ഭീരുത്വവും മരണവും ഭയവുമാണോ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്?
0: സോണിയ, ഞാൻ നിന്റെ കുരിശു വാങ്ങാൻ വന്നതാണ്. നീയാണ് എല്ലാം ഏറ്റുപറയാൻ എന്നെ ഉപദേശിച്ചത്. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്?
1: എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ കണ്ണുകളിൽ നോക്കാത്തത്?
0: ആ കുരിശുമാല എന്റെ കഴുത്തിൽ അണിയിക്കും സോണിയ. അതിങ്ങെടുത്തു തരൂ സോണിയ, നേരമായി.
1: ഞാനിതാ ഈ മാല കഴുത്തിലിട്ട് തരുന്നു.
0: ഞാൻ കുരിശു ചുമക്കുന്നതിന്റെ പ്രതീകമാണിത്. ഞാൻ പോയി. സ്വയം നിയമത്തിന് കീഴടങ്ങണമെന്ന് നീ ആഗ്രഹിച്ചു. കൊള്ളാം, ഞാനിപ്പോൾ ജയിലിലേക്കാണ് പോകുന്നത്. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ശരി. അല്ല, നീ എന്തിനാണ് കരയുന്നത്? അരുത്, കരച്ചിൽ നിർത്തൂ. നീ എന്തിന് ഇത്ര മാത്രം ദുഃഖിക്കുന്നു? നിനക്ക് ഞാൻ ആരാണ്? നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? നീ എന്തിനെന്നെ എന്നെ ശുശ്രൂഷിക്കുന്നു?
1: കുരിശു വരച്ച് ഒരു പ്രാർത്ഥനയെങ്കിലും ചൊല്ലൂ.
0: തീർച്ചയായും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
1: നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്?
0: വേണ്ട സോണിയ, ഞാൻ ഒറ്റയ്ക്ക് പോകും. നീ വരണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

യുവാക്കൾക്കും സംരംഭകർക്കുമായുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഏകദേശം 100,000 കോടി രൂപ വകയിരുത്തിയ ഈ പദ്ധതി രാജ്യത്ത് 3.5 കോടിയിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിടുന്നു. എല്ലാ മേഖലകളിലും തൊഴിലുറപ്പും സാമൂഹിക സുരക്ഷയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തൊഴിൽ മന്ത്രാലയം വഴി EPFO ആണ് ഇത് നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.

ആകാശവാണി സമയം 3 മണി. ഇപ്പോൾ ഗാനോപഹാരം. സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും അരുന്ധതിയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ആദ്യമായി EPFOയിൽ രജിസ്റ്റർ ചെയ്യുന്ന ജീവനക്കാർക്ക് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന വഴി പ്രോത്സാഹന ആനുകൂല്യം ലഭിക്കും. ഒരു മാസത്തെ EPF വേതനത്തിന് തുല്യമായ തുക പരമാവധി 15,000 രൂപ വരെ നേരിട്ടുള്ള ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. പ്രതിമാസം 1,00,000 രൂപ വരെ വേതനമുള്ളവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹത. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.
1: വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

ഷിബു ചക്രവർത്തി വരികളെഴുതി എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന് യേശുദാസും സുജാതയും ആലപിച്ച ഗാനം ചിത്രം ധ്രുവം.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. അടുത്ത നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

കൗരവർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, സംഗീതം SP വെങ്കിടേഷ്.

ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് വിധു പ്രതാപും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം.

യേശുദാസ് ആലപിച്ച മറ്റൊരു ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം മഹാസമുദ്രം.

0: ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി സമയം 4 മണി.
1: നേർമൊഴി
2: ഇന്ന് നേർമൊഴിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: യോഗ്യരായ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ഗുരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മോട് സംസാരിക്കുന്നത് പ്രൊഫസർ വി പി ജഗതിരാജ്. അദ്ദേഹം വൈസ് ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന ലക്ഷ്യം എന്താണ്?
4: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഏജ് ലിമിറ്റില്ലാതെയും ഹയർ എഡ്യൂക്കേഷൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഈ പഠിക്കുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. നമ്മളിവിടെ 18 വയസ്സോട്ട് 85 വയസ്സുള്ളവർ പഠിക്കുന്നുണ്ട്. എലിജിബിളിറ്റി ആയിട്ടുള്ള, അതായത് പ്ലസ് ടു അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് മിനിമം 2 വർഷത്തെ ഗവൺമെൻറ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് യു ജി പ്രോഗ്രാമും ചെയ്യാം. അതുപോലെ ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ ഏത് പി ജി പ്രോഗ്രാം ചെയ്യാം. പണ്ട് നമുക്ക് ഈ എം എ മലയാളം വേണമെങ്കിൽ ബി എ മലയാളം വേണ്ട, ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ബി എ ഹിന്ദി എടുത്തവർക്ക് വേണമെങ്കിൽ അവിടെ എം ബി എക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എം സി എക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും പഠിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി.
3: ഇപ്പം ഈ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി എയിം ചെയ്യുന്നത് ഏതെങ്കിലും സർവീസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണോ?
4: അത് മാത്രമല്ല സാറേ, നമ്മുടെ 50% റെഗുലർ സ്റ്റുഡൻസാണ്. മറ്റുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടും. നമ്മുടെ പാസ് പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടിട്ടില്ല പ്ലസ് ടുവിൻ്റെയൊക്കെ 90-95%. അത്ര എല്ലാവർക്കും നമുക്ക് റെഗുലർ കോളേജിൽ കാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഒരു അത്താണിയാണ് നമ്മൾ. അപ്പം അങ്ങനെ തന്നെ വരുന്നൊരു 50%. പിന്നെ സാറ് പറഞ്ഞോണം എല്ലാ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയപ്പോൾ ഇപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു, കേരളത്തിനെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ ജോയിൻ ചെയ്യുന്നുണ്ട്, പിന്നെ റിട്ടയറായിട്ടൊരു ജോയിൻ ചെയ്യുന്നു, പണ്ട് ഡിഗ്രി എടുക്കാൻ പറ്റാത്തവർ ജോയിൻ ചെയ്യുന്നു, വീട്ടമ്മമാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും പഠിക്കാനുള്ള ഒരു അവസരം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമാണ്. ഇപ്പം 84,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്.
3: കൊല്ലത്താണ് ആസ്ഥാനം.
4: കൊല്ലത്ത് ആസ്ഥാനം. അടുത്ത വർഷം ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ട് ജൂലൈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സൈറ്റ് പോർട്ടലിൽ പോയാൽ എൻ്റെ കംപ്ലീറ്റ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നമ്മൾ ഈ വർഷം 1.5 ലക്ഷം സ്റ്റുഡൻസിനാണ് പ്രതീക്ഷിക്കുന്നത്.
3: ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇപ്പം കേരളത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികളുടെ എത്ര പെർസെൻറ്റേജ് ഒരു പക്ഷേ
4: ഈ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റി ഈ അഫിലിയേറ്റഡ് കോളേജ് അല്ല ഞാൻ ഈ പറയുന്നത്, അതിനകത്ത് വന്നില്ല. ഇപ്പം കഴിഞ്ഞ ഏപ്രിലൊരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അതായത് 24-25 ജില്ലാ ഡേറ്റ വെച്ചിട്ടാണ്. അന്ന് 64%. അപ്പം നമ്മൾ 43% ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റർ ചെയ്യുന്നത്. അതിപ്പോൾ ഈ 26 ആകുമ്പോൾ ഇപ്പം തന്നെ 84, അതന്ന് 50% പോകും. 4 വർഷം കൊണ്ടുള്ള ഡെവലപ്മെൻറ്റാണ്.
3: പ്രധാനമായിട്ടും ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന്?
4: 31 പ്രോഗ്രാമുണ്ട്. അത് 17 UG 14 PG. അതിൽ 6 എണ്ണം

0: യൂണിവേഴ്സിറ്റി തുടങ്ങിയത് മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ ഒരു അമ്പ്രല്ലയുടെ കീഴിൽ. അപ്പോൾ ഫസ്റ്റ് ഫേസ് ആയിട്ട് നമുക്ക് ആ കോഴ്സ് എല്ലാം തുടങ്ങണമായിരുന്നു, അത് തുടങ്ങി. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസ് ആയിട്ട് ഇപ്പം ബി എസ് സി ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങി, എം ബി എ എം സി എ തുടങ്ങി, ബി ബി എ ബി എസ് സി എ തുടങ്ങി, പിന്നെ പബ്ലിക് ഇതുപോലെ നമ്മളിപ്പം മൾട്ടിമീഡിയ തുടങ്ങാൻ പോകണം. അടുത്ത വർഷം നമ്മൾ ബി എസ് എം എസ് ഡബ്ല്യു ബി എസ് ഡബ്ല്യു ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബി എഡ് എൻ സി ടിയുടെ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ ബി എഡ് തുടങ്ങാൻ പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ സയൻസ് സ്ട്രീമിലോട്ട് പോവുക, എം എസ് സി മാത്തമാറ്റിക്സ് അടുത്ത വർഷം ഓഫർ ചെയ്യുന്നുണ്ട്, ബാക്കി ഫിസിക്സും കെമിസ്ട്രി എല്ലാം അടുത്ത വർഷം. നമ്മളൊരു വിർച്വൽ ലാബ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവർക്ക് പ്രാക്ടിക്കൽ വേണമല്ലോ. ഇപ്പോൾ ഒരു എ ഐ ബേസ്ഡ് ഓൺ വിർച്വൽ ലാബിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് സബ്ജക്റ്റോടെ
1: സയൻസ് സബ്ജക്റ്റുകളാകുമ്പോൾ പ്രാക്ടിക്കൽ കമ്പൾസറി ആണല്ലോ.
0: കമ്പൾസറി അടുത്തഞ്ച് എൽ എസ് സി ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ആൾ ഓവർ ദ കേരളയുണ്ട്. അതെന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജും മറ്റ് അഫിലിയേറ്റഡ് കോളേജൊക്കെ, അവിടെ ഈ ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അവർ ഞായറാഴ്ചകളിലല്ലേ നമ്മൾ നടത്തുന്നത്, അപ്പോൾ ആ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഈ ലാബെല്ലാം നടത്തുന്നത്.
1: അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും.
0: പിന്നെ
1: അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീസ് കൊടുക്കുകയോ അങ്ങനെ?
0: പിന്നെ നമ്മൾ നല്ലൊരു ഹോണറേറിയം കൊടുക്കുന്നുണ്ടല്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, അതുകൊണ്ടല്ലേ അവർ അസോസിയേറ്റ്. നമ്മളെല്ലാം നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലല്ലോ, നമ്മളിത് എല്ലാ ഹയർഡ് ഫെസിലിറ്റീസാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഇപ്പോൾ 47 എണ്ണമാണ്, അത് നമ്മളൊരു 65-70 ആക്കാൻ ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നു പോയി പഠിക്കുക എന്ന് വെച്ചാൽ ഈ പ്രായമായുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വലിയ യാത്ര ചെയ്ത് വരാത്ത രീതിയിൽ അത്. ഇപ്പോൾ ഞാൻ ചാർജ് എടുക്കും 22 എണ്ണമേ ഉള്ളത്, രണ്ട് വർഷം കൊണ്ട് ഞാനിപ്പോൾ 45 ആക്കി, അടുത്ത വർഷം അത് 10-65 എണ്ണം ആക്കും. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വലിയ യാത്ര ചെയ്യാതെ വന്ന് ഞായറാഴ്ചകളല്ലേ പോയി പഠിക്കാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ എക്സാം സെൻറ്റർ തന്നെ 60 എണ്ണമുണ്ട്, അവരെ വീട്ടിനടുത്ത് ഏകദേശം വന്ന് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരവും.
1: യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ്റെ നടപടിക്രമം എങ്ങനെയാണ്?
0: ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എലിജിബിലിറ്റി, ഒരു പോർട്ടലുണ്ട് ERP.SGOE.AC.IN, അതിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആണ്. ഫീസൊക്കെ വളരെ കുറവ്, 15,000 to 20,000 രൂപ വരുന്നുള്ളൂ. എം ബി എക്ക് നമ്മൾ 40,000 രൂപയുള്ളൂ മൊത്തം ഒരു സെമസ്റ്റർ. 10,000 രൂപ
1: 15,000 to 20,000 പറയുന്ന ഏത് കോഴ്സുകൾക്ക്?
0: അത് ഡിഗ്രി പ്രോഗ്രാമും പി ജി ഉണ്ട്. അത് ചില കോഴ്സിന് ലാഭം ഉണ്ടെങ്കിൽ ചെറിയൊരു വ്യക്തി, അതാ ഞാൻ റേഞ്ച് പറഞ്ഞു. മറ്റേതല്ലെങ്കിൽ 15,000-16,000 രൂപ
1: മൊത്തം.
0: അതുപോലെ എം ബി എ എം സി ഐക്ക് 40,000 രൂപ ഉള്ളു. എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ എഴുതി കൊഴി കുട്ടിക്ക് ഐ എസ് കിട്ടി തവണ, പിന്നെ നെറ്റ് ക്വാളിഫൈഡ് പെർസെൻറ്റേജ് എടുത്താൽ ടോട്ടൽ നമ്പർ അല്ല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ പെർസെൻറ്റേജ്, നമ്മുടെ യു എസ് പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, അത് മാത്രം വായിച്ചിട്ടാണ് ഇവർ നെറ്റും ജെ ആർ എഫ് ഒക്കെ എഴുതുന്നത്. നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എൽ എസ് സി എന്ന് പറഞ്ഞ മഹാരാജാസ്, അല്ല മാറിബാനിയസ്, അതുപോലെ ഫേമസ് കോളേജാണ് നമ്മുടെ. ഇപ്പം പണ്ട് കുട്ടികൾ ഈ മഹാരാജാസ് പഠിക്കാൻ താല്പര്യം പെട്ടിരുന്നത്, അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഹാരാജാസിലൊന്ന് പഠിക്കണം, അതുകൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ കോഴ്സുകൾക്ക് അഡ്മിഷന് ആർക്കൊക്കെയാണ് യോഗ്യത ഉള്ളത്? എൻ്റെ യോഗ്യത
0: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും അവിടെ പഠിക്കാം. 18 വയസ്സ് കഴിഞ്ഞ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ അത് ഡിഗ്രിക്കാണെങ്കിൽ ഇതിന് എസ് പ്ലസ് ടു അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ, ഈ ഓപ്പൺ സ്കൂൾ വഴി സാക്ഷര മിഷൻ വഴി, അല്ലെങ്കിൽ
1: പ്ലസ് ടു പാസ്സായിരിക്കണമെന്ന് നിർബന്ധമില്ല.
0: പാസ്സാവണം,
1: പാസ്സായിരിക്കണം, അല്ലെങ്കിൽ
0: ജസ്റ്റ് പാസ്,
1: അല്ലെങ്കിൽ തുല്യതാ കോഴ്സ്,
0: തുല്യതാ കോഴ്സ് പാസ്സായാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവന്ന്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 2-year diploma, ഈ ഫാർമസി ഗവൺമെൻറ് ഡിപ്ലോമ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല എലിജിബിലിറ്റി ആക്കി, അവർക്ക് ഡിഗ്രിക്ക് പഠിക്കുക. അതെന്ന് പറഞ്ഞാൽ 10,000-ക്കണക്കിന് സ്റ്റുഡൻസ്, ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യാത്ത ഏരിയ.
1: പല യൂണിവേഴ്സിറ്റികളിലേ ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്താറുണ്ട്. അപ്പം അതായത് പ്ലസ് ടു പാസ്സായിട്ടില്ലാത്ത കുട്ടിക്ക് അവരൊരു പരീക്ഷ നടത്തിയിട്ട്
0: അതൊക്കെ ഭാവിയിൽ ആലോചിക്കും. അതായത് നമ്മളിപ്പം റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ പോകണം. അപ്പം അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെ ഈ ബ്രിഡ്ജ് കോഴ്സ് അതുപോലെ അല്ലെങ്കിൽ പാരമ്പര്യ നോളജ് ഒക്കെ എടുത്തിട്ടൊരു ക്രിയേറ്റ് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എലിജിബിലിറ്റി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട്. അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടുവരാൻ പോകുന്ന, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഐ ടി കഴിഞ്ഞ കുട്ടികളുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നവർക്ക് ഈ പി എസ് സി ടെസ്റ്റിനോ യു പി എസ് സിക്കോ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിനോ ഒന്നിനും എഴുതാൻ പറ്റത്തില്ല, ഡിഗ്രി ഇല്ലാത്തതുണ്ട്. അങ്ങനെ 10,000-ക്കണക്കിന് ആറ് പുറത്തുനിന്നിപ്പോണ്ട്. അപ്പം നമ്മൾ ഐ ടി ഐ കഴിഞ്ഞ കുട്ടികൾക്കും 10ാം ക്ലാസ് ഐ ടി ഐ കഴിഞ്ഞവർക്കും നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് കൊണ്ട്. അപ്പോൾ അവിടെ ഈ സാറ് പറഞ്ഞാണ് ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം, 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പം അത് റൂളായിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ. ഈ രണ്ട് പുതിയ എലിജിബിലിറ്റി ഞാൻ കൊണ്ടുവന്നത് 10,000-ക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണം കിട്ടാൻ പോകണം. എന്ന് വെച്ചാൽ അവർക്ക് ഡിഗ്രി എഴുതിയെടുക്കാം, ജോലി ചെയ്യുന്ന കൂടെ ഡിഗ്രി എഴുതിയെടുത്തിട്ട് നാളെ ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷന് പി എസ് സിയോ അല്ലെങ്കിൽ ഇതുപോലെ സിവിൽ സർവീസോ സ്റ്റാഫ് സെലക്ഷനോ ഒക്കെ എഴുതാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് ഞാൻ നേരത്തെ സാറ് പറഞ്ഞില്ലേ വിദ്യ കൊണ്ട് സ്വതന്ത്രം, എല്ലാ അർത്ഥത്തിലും. അല്ലാതെ എന്തെങ്കിലും പഠിപ്പിച്ച് വിദ്യ മാത്രം എന്ന് പറഞ്ഞാൽ ജോലിക്കല്ലല്ലോ സാറേ, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രം എന്നുള്ള രീതിയിലാണ് ആ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്.
1: ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രികൾക്ക് ഉള്ള അംഗീകാരം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ എല്ലാ അംഗീകാരം.
0: അത് ഏതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ, അത് എല്ലാ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളും ചോദിക്കുന്ന എല്ലാവരും അത് അപ്രിഹെൻഷൻ അതാ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ആണ്. ഈ ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും എത്രയോ പേര് നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ PhD ക്കും അതുപോലെ PG പ്രോഗ്രാമിനെല്ലാം ഈക്വൽ

0: അങ്ങനെ ഒരു അപ്രിഹെൻഷൻ വേണ്ട. പിന്നെ അതുപോലെ ഈ ശ്രീനാഗർ യൂണിവേഴ്സിറ്റി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഈ ശ്രീനാഗർ എന്തോ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കൊടുത്ത എല്ലാ കോഴ്സിനും യു ജി സിയുടെ അപ്രൂവലുകളും നമുക്ക് തുടങ്ങാൻ പറ്റും.
1: ഇപ്പോഴത്തെ പുതിയൊരു മാറിയൊരു സാഹചര്യത്തിൽ, തൊഴിൽ സാഹചര്യത്തിൽ, ഈ നൈപുണ്യ വികസനം അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അവിടെ ആവശ്യമുള്ള നോളജ് അവർക്കില്ല. അപ്പോൾ ഒരു ഡിഗ്രി പാസ്സായിട്ട് വരുന്ന ആൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോൾ അയാൾക്ക് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും
0: ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ഡേ സാർ പറഞ്ഞത്, അതായത് സ്കിൽ ബേസ്ഡ് ജോബ്സ് ആണ്. സിലബസ് എടുത്ത് നല്ല ഉഗ്രൻ സിലബസ്, അതിനകത്ത് നമ്മൾ സ്കിൽ കമ്പോണൻ്റ് ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കമ്പോണൻ്റ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു എംപ്ലോയബിലിറ്റി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇട്ട്, അതുപോലെ മൂക്ക് കോഴ്സ് പഠിക്കാനുള്ള, അതായത് ഐ ഐ ടി പോലെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കറണ്ട് ഏരിയയിലുള്ള കോഴ്സ് പഠിച്ചിട്ട് ആ ക്രെഡിറ്റ് നമ്മൾ കൂട്ടുന്ന രീതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ 10-40 5 6 ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, സ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഒരു 10-50, അത് ഇൻഡസ്ട്രി ടൈ അപ്പിലാണ് ചെയ്യുന്നത്. വെറുതെ ഒരു പൈസ വാങ്ങിച്ച് പേപ്പർ വാല്യൂള്ളൊക്കെ എടുത്ത് അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് കൂടുതലും പാവപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ അവർക്ക് നാളെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു തൊഴിലോ അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങോട്ട് ചെല്ലുക, പഠിക്കാൻ താല്പര്യം, ഇത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടത്. എൻ്റെ 86 സ്റ്റുഡൻസിലെ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം, ഏത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഒരു ഞാനത് കയ്യടി വാങ്ങാനല്ല, അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് തോന്നിയോണ്ട് ഞാൻ കൊടുത്തത്. അതിനുള്ള
1: റെസ്പോൺസ് എങ്ങനെയാണ് സാർ?
0: പിന്നെ ഇഷ്ടം പോലെ ഇന്ന് തന്നെ ഒരു 10-15 സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്ത് നമ്മൾ എന്നെ മാത്രമല്ല അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ വിളിക്കാം. ആ രീതിയിലാണ് ശ്രീനാഗർ ഗ്രൂപ്പ് ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം, എന്നെ വന്ന് കാണാം.
1: അപ്പം ഈ പുതിയ കോഴ്സുകളുടെ കാര്യം സാർ പറഞ്ഞാണ്, സാർ സൂചിപ്പിക്കുകയുണ്ടായി ഡാറ്റാ സയൻസ് പോലെയുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ട്
0: AI ബേസ്ഡ് ഒത്തിരി സർട്ടിഫിക്കറ്റ്
1: കോഴ്സുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ സാർ തുടങ്ങിയിട്ടുള്ളത്?
0: ഇപ്പം ഡാറ്റാ സയൻസ് ആണ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങുന്നുണ്ട്, AIയുടെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ തുടങ്ങില്ലേ, ഡ്രോൺ ടെക്നോളജി തൊട്ട് മ്യൂസിക്, ഡ്രാമ, ഈ കെയർ ഗീവിങ് നമ്മളിപ്പം തുടങ്ങാൻ പോവാണ്, പിന്നെ യോഗ, അതുപോലെ എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഏതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടോ അതിനെല്ലാം അവിടെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ പ്രോഗ്രാം. ഡിഗ്രി തുടങ്ങണമെങ്കിൽ നമുക്ക് UGC അപ്രൂവ് വേണം. ആ രീതിയിലാണ് ചെയ്യുന്നത്. അത് ഇതെല്ലാം ഭാവിയിൽ തുടങ്ങുന്ന ഈ ഡിപ്ലോമ പ്രോഗ്രാം എല്ലാം ഭാവിയിൽ നമ്മൾ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യും.
1: ഈ ഇപ്പം ഇങ്ങനെയുള്ള കോഴ്സുകൾ, പുതിയ പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുമ്പോൾ അതിനുള്ള ലൈബ്രറി സംവിധാനങ്ങൾ, റിസോഴ്സസ്, അതൊക്കെ
0: ഞങ്ങൾ അക്കാഡമി കൊളാബറേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം കെൽട്രോൺ, അസാപ്പ്, ICT അക്കാഡമി, അതുപോലെ പല TK എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൊളാബറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ പ്രോഫിറ്റ് രീതിയിൽ ചെയ്ത് പോകുന്നത് ജയിൽ ഇൻമേഴ്സിന് പല കാരണങ്ങൾ കൊണ്ട് ജയിലിൽ പോയി. ഇപ്പോൾ 200-200 ജയിൽ ഇൻമേഴ്സ് ഞങ്ങളുടെ UGPG പ്രോഗ്രാം ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ നാളെ ശിക്ഷ കഴിഞ്ഞ് പിന്നെയും കുറ്റകൃത്യങ്ങളോട് പോകാതെ MBA MCA PG പ്രോഗ്രാമിൽ വരെ അവിടെ ജയിൽ ഇൻമേഴ്സ് പഠിക്കുന്നുണ്ട്.
1: ശരി, അപ്പോൾ അതിന് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല?
0: ഇല്ല, പഠിക്കാൻ താല്പര്യം. നമ്മൾ അവരുമായിട്ട് സൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സാം സെൻ്ററാണ്. മറ്റുള്ള ജയിലിൽ ആൾ കുറവുണ്ട്, അവർ പോലീസ് സെക്യൂരിറ്റി സെൻ്ററിൽ കൊണ്ടുവന്ന് പരീക്ഷ എഴുതിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രീ എഡ്യൂക്കേഷൻ, ഡിഫറൻറ്റ് ലെവലിൻ്റെ പ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ പിന്നെ ഈ ഗ്രാൻഡ് ഫെസിലിറ്റീസ് ഉണ്ട്. ഫിഷറി സ്കോളർഷിപ്പിന് എലിജിബിൾ ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ്. അങ്ങനെ പിന്നെ റെഗുലർ സ്റ്റുഡൻസ് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മളുണ്ട്. അതുകൂടാതെ സാറെ, നമ്മൾ 18 ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കലോത്സവം നടത്തും, സ്പോർട്സ് മീറ്റ് നടത്തി, കൾച്ചറൽ സ്പീച്ച് നടത്തി. അതിനകത്ത് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ 75 വയസ്സുള്ളവരൊക്കെ വന്ന്, ഞങ്ങൾ ഏജ് വൈസ് ചെയ്യുന്നത്
1: പാർട്ടിസിപ്പേഷൻ
0: ഭയങ്കര സാറെ. 75 വയസ്സുള്ള നീന്തൽ മത്സരത്തെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എറണാകുളത്ത് വെച്ച് സ്പോർട്സ് കൾച്ചറൽ ഫെസ്റ്റ് നടത്തിയത് മീൻചന്ത കോളേജ് കോഴിക്കോട് വെച്ച് ആർട്ട് ഫെസ്റ്റിവൽ. അത് ഈ 60-70 വയസ്സുള്ളവരായത് പങ്കെടുത്തിട്ട് ഇത് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നമ്മൾ കാറ്റഗറീസ് ചെയ്താൽ ചെയ്യുന്നത് ഏജ് വയസ്സ് 25 വയസ്സ് 25 അങ്ങനെ. അപ്പോൾ ഈ അവർക്ക് പ്രൈസ് കിട്ടും, അവർ ചെറുപ്പക്കാരോട് കോമ്പീറ്റ് ചെയ്യണ്ട. പിന്നെ സാറ് നോക്കിയാൽ മതി, ഈ റെഗുലർ കോളേജിൽ പല പിയർ പ്രഷറോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നന്നാ പോയി പഠിച്ചോളാം. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല വരുന്നത്, പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പം യോഗ നമ്മളിപ്പോൾ ഈ യോഗയുടെ അല്ലായിരുന്നു അന്ന്, നമ്മൾ ഈ 44 സെൻറ്റിൽ ഓൺലൈനിൽ നമ്മളിവിടുന്ന് ട്രെയിനറെ വെച്ചിട്ട് യോഗ കാണിച്ച് 44 ടെലികാസ്റ്റ് ചെയ്ത് 44 സെൻറ്റിൽ ഞങ്ങൾ ഓൺലൈനിൽ യോഗ നടത്തി,
1: പരീക്ഷ നടത്തി, കുറ്റമറ്റതായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്?
0: അത് നമുക്ക് 60 എക്സാം സെൻറ്റർ ആൾറെഡി വെക്കുന്നുണ്ട്. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ്
1: സെമസ്റ്റർ സിസ്റ്റമാണ്,
0: സെമസ്റ്റർ സിസ്റ്റം ക്യാമ്പ് നടത്തി എത്രയും പെട്ടെന്ന് വാലി ചെയ്ത് കൊടുത്ത റിസൾട്ട് സമയബന്ധിതമായിട്ട് ചെയ്യാറുണ്ട്.
1: ആരാണ് ഈ പരീക്ഷ നടത്തിപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്?
0: കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ
1: അല്ല, അത് അതിന്റെ
0: നമ്മൾ ഓൺ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ്
1: സ്റ്റാഫ് അങ്ങനെ അത്രത്തോളം
0: ഇല്ല.
1: എങ്ങനെയാണ്?
0: ചില വേറൊരു കോളേജ് എടുത്ത് അഫിലിയേറ്റഡ് കോളേജ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ 200-200 സ്റ്റാഫ് ഉണ്ട് എക്സാം നടത്തുക. ഈ അഫിലിയേറ്റഡ് കോളേജുള്ള വേറെ വലിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ 400-500 100 സെഷൻസ് തന്നെ ഉണ്ട് ഇത് നടത്താൻ വേണ്ടി. ഞങ്ങളുടെ അവിടെ 30 പേരെ ഉള്ളൂ. എന്നിട്ട് 30 പേരെ വെച്ചാണ് ഒരു DR, ഒരു അസിസ്റ്റന്റ് DR, കൺട്രോളറും

0: ചേട്ടൻ നമുക്ക് 86 വരെ പരീക്ഷ നടത്തുന്നത്.
1: അല്ല, അത്
0: എന്നാലും നമ്മൾ
1: എങ്ങനെയാണ്, അത്
0: സമയബന്ധിതമായി നടത്തുന്നുണ്ട്.
1: കുറ്റമറ്റ രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
0: ക്വസ്റ്റ്യൻ എല്ലാം അല്ല, അന്ന് രാവിലെ ഇമെയിൽ അയച്ചു കൊടുക്കുക, അവർ പ്രിന്റ് എടുത്ത് ലോക്കലി ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ഔട്ടാവാത്ത രീതി.
1: ഓക്കെ,
0: ഈ ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാം മലയാളത്തിൽ എഴുതാം.
1: ക്വസ്റ്റ്യൻ മലയാളത്തിലായിരിക്കും,
0: അതിപ്പോൾ ഈ വർഷം മുതൽ മലയാളത്തിലാക്കുന്നു. അതുപോലെ SLM നമ്മൾ ഈ തവണ മലയാളത്തിലാക്കാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം തുടങ്ങിയ ഞങ്ങളാണ്. ഇനിയിപ്പോൾ പുതിയ രണ്ട് സ്കീം കൊണ്ടുവരുന്നു, ഓൺ സ്ക്രീൻ വാല്യുവേഷൻ. പിള്ളേരെ എഴുതുമ്പോൾ അന്തരം തന്നെ സ്കാൻ ചെയ്ത് അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കകം റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിന് ഓൺ സ്ക്രീൻ വാല്യുവേഷൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയൊരെണ്ണം കൊണ്ടുവന്ന് എക്സാം ഓൺ ഡിമാൻഡ്. ഇപ്പം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഈ കേരളത്തിൻ്റെ വെളിയിലും ഡിഫൻസിലും അതുപോലെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ഇപ്പം നമ്മൾ ഞായറാഴ്ചകളിലെ പരീക്ഷ എടുത്തു. അപ്പോൾ അവർ ആ സമയത്ത് വരുമ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുത്തു. അപ്പോൾ അവർ അതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ വരും ലീവിന് വരുമ്പോൾ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്. ഞാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കി AI വെച്ചിട്ട് ചെയ്യാൻ പോകണം. അത് ആൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അവരെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക്
1: മിനിമം എത്ര സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നു?
0: ഇല്ല, ഒന്നോട്ട് ഒരാളും ആയാലും മതി. പിന്നെ നമ്മൾ വരണം ഇപ്പോൾ ആലോചിച്ചിട്ടിരിക്കുന്ന ഇപ്പം NEP ഈ പരീക്ഷ ഡ്യൂറേഷൻ കുറയ്ക്കുന്നത്, ഈ എല്ലാം പണ്ടത്തെ നമ്മൾ കാണാതെ പഠിച്ച് മെമ്മറി ടെസ്റ്റിൻ്റെ അപ്പോൾ അതിനായിട്ട് NEP നല്ലൊരു മോഡലല്ലേ. അപ്പോൾ അതിനകത്ത് 3 മണിക്കൂർ എന്നുള്ള പരീക്ഷ മാറ്റിയിട്ട് 2 മണിക്കൂറാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ കൺവീനിയൻസിൻ്റെ PSC ടെസ്റ്റ് എടുത്ത് 7 to 9 വരെ. അപ്പോൾ അന്ന് തന്നെ പരീക്ഷ ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് പോകുന്ന രീതിയിലൊരു സിസ്റ്റം കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതൊരു ജനകീയ യൂണിവേഴ്സിറ്റിയാണ് സാർ. ഒരു സാറ് നോക്കിക്കോളൂ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇപ്പം തന്നെ 50% ക്യാറ്റർ ചെയ്യുന്ന ഞങ്ങളാണ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ചെയ്യുന്നത്
1: സംസ്ഥാനത്ത്. അപ്പൊ ഇതിന്റെ പരീക്ഷയുടെ റിസൾട്ട് ഫലപ്രഖ്യാപനം
0: സമയബന്ധിതമായി നടത്തുകയാണ്.
1: ഇപ്പൊ എങ്ങനെയാണ് പരീക്ഷ കഴിഞ്ഞാൽ എത്ര ദിവസത്തിനും എന്റെ റിസൾട്ട് വരും? എങ്ങനെ?
0: ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ രണ്ടാഴ്ച കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻ വരുന്നത്. ചിലപ്പോൾ ചില എക്സാം ഒക്കെ സാറ് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ല. അപ്പൊ നമ്മൾ വേറെ കോളേജ് അധ്യാപകരെ കൊണ്ടൊക്കെ അപ്പൊ അവർ ഡിലേ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ ഡിലേ ആവുന്നുണ്ട്. നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ റിസൾട്ട് പബ്ലിഷ്, അതാണ് നമ്മളിപ്പോൾ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇച്ചിരി ഒരു മാസം ചിലപ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഓൺ ഫെസിലിറ്റീസ് ഇല്ല. അധ്യാപകർ കിട്ടാൻ വാലിയാനുള്ള ബുദ്ധിമുട്ട്, അസൈൻമെന്റ് ചിലപ്പോൾ ഈ LSE അപ്ലോഡ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് കുറെ ഡിലേ ആകും.
1: ഈ ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് 2 കോഴ്സുകൾ ചേരാൻ
0: പറ്റും. അതായത് UGC അത് പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ സാംസ്കൃതി പഠിക്കാതെ ആ സമയത്ത് ഇവിടെ ജോയിൻ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ TC ഇല്ലാതാക്കി, ഏജ് ലിമിറ്റ് ഇല്ലാതാക്കി.
1: പക്ഷേ നമ്മുടെ റെഗുലർ കോളേജുകളിൽ അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല.
0: പഠിക്കാം, ഇപ്പം റൂളുണ്ട് സാറേ, അത് ചെയ്യാത്തതുകൊണ്ട്. അത് റൂളുണ്ട്, UGC അത് അംഗീകരിച്ചിട്ടുണ്ട്.
1: അംഗീകരിച്ചിട്ടുണ്ട്
0: ഡ്യുവൽ ഡിഗ്രി ഓപ്ഷൻസ്.
1: അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റുഡൻസ് കൂടുതലായിട്ടുണ്ടോ?
0: കൂടി കൂടി വരുന്നു. ഇത്തവണയൊക്കെ ഒരുപാട് കൂടും. ഇപ്പം തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ച്.
1: ഈ സാറ് പഠന കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിലെ വിവിധ പഠന കേന്ദ്രങ്ങളുണ്ട്, ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്?
0: എല്ലാ ജില്ലയിലും ഉണ്ട്, 46 എണ്ണം ഉണ്ട്. 2-3 വെച്ചിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് എടുത്തു കഴിഞ്ഞാൽ നാഷണൽ കോളേജ് ഉണ്ട്, മാറിവാനിസ് ഉണ്ട്, സെന്റ് സേവിയേഴ്സ് ഉണ്ട്, ഹിന്ദി പ്രചാര സഭ ഉണ്ട്. ഇപ്പം നമ്മൾ 2 എണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഡിസ്ട്രിക്ട്സിലും സ്റ്റുഡൻസിന്റെ കൺവീനിയൻസ് വന്ന്
1: അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭ്യമാകുന്നത്?
0: അവിടെ കൗൺസിലിംഗ്, ഫിസിക്കൽ കൗൺസിലിംഗ്. ഇതൊരു സ്റ്റെപ്പ് സ്റ്റഡി മോഡാ സാർ. നമ്മൾ മെറ്റീരിയൽ കൊടുത്ത് കുട്ടികളെ സംശയം ഉണ്ടെങ്കിൽ ഞായറാഴ്ച നടക്കുന്ന, നമ്മളിവിടെ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് ആണ്, മറ്റേ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. വന്നിട്ട് നമ്മളവിടെ ഫിസിക്കൽ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്ന സംശയം. പക്ഷേ നമ്മൾ ഫിസിക്കൽ കൗൺസിലിംഗ് നമ്മൾ റെഗുലർ ക്ലാസ്സിലെടുക്കുന്ന രീതി തന്നെ പോകുന്നത് ആദ്യം പോലെ. അതൊന്ന് ആ കോളേജിൽ പഠിക്കുന്ന UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ കൗൺസിലേഴ്സ് എടുക്കുന്നത്. അത് ക്വാളിഫൈഡ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ 850 പേരായിരുന്നു പെർ അവർ കൊടുത്തോണ്ടിരുന്നത് PG. അത് നമ്മൾ ഒറ്റയടിക്ക് 1200 ആക്കി. എന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ പൈസ കുറവുണ്ട്, അധ്യാപകർ വരാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഫീസൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു ദിവസം വന്നാൽ 3600 എല്ലാവരും 4000 രൂപ കിട്ടും. അപ്പോൾ അതുകൊണ്ട് UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ ക്ലാസ് എടുക്കുന്നു. റെഗുലർ കോളേജ് പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെ നമ്മുടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്.
1: അപ്പോൾ ഒരു സെന്ററിലെ വിവിധ സബ്ജക്റ്റുകൾക്ക് പ്രത്യേകം
0: 10-30 ക്ലാസ് റൂംസ് ഞായറാഴ്ചയിൽ നടക്കും പാരലായിട്ട്.
1: അത് ശരി.
0: നമ്മൾ നല്ലൊരു വിഹിതം, നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ നാട്ടിലെന്ന് പറയുന്ന ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ്, അവർ നമ്മുടെ റവന്യൂവിൻ്റെ ഒരു നല്ല ഷെയർ ഇത് മാനേജ് ചെയ്യാനാണ് പോകുന്നത്. ചിലവർ LSE എടുത്താൽ 5 ലക്ഷം രൂപ പെർ മാസം വരുന്നുണ്ട്.
1: ഈ പഠന സാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
0: അതായത് നമ്മൾ സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞത്, അത് നല്ല നമ്മുടെ USP എന്ന് പറഞ്ഞത് തന്നെ സ്റ്റഡി മെറ്റീരിയൽ. അത് പണ്ട് നമ്മൾ ഈ ഗവൺമെന്റ് പ്രസ്സിൽ അടിച്ചുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് പ്രിന്റ് ചെയ്തിട്ട് ഓരോ LSE വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ അത് പോസ്റ്റൽ ആൻഡ് ഡെക്ലാറേഷൻ, ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ പോസ്റ്റ് അത് ഇപ്പം ഡയറക്റ്റ് കുട്ടികളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗൈഡ് പോലല്ല, അവർക്ക് നാളെ എന്തെങ്കിലും ഈ സ്റ്റാഫ് സെലക്ഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ് UGC ഒക്കെ എഴുതുന്നെങ്കിൽ ഇതൊരു റെഫറൻസ് മെറ്റീരിയൽ പോലെ ഒരു നല്ല രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്.
1: ഈ ഗവേഷണ പ്രോഗ്രാമുകൾ,
0: ഗവേഷണം പെർമനന്റ് അധ്യാപകർ വേണം, അത് കോൺട്രാക്റ്റിലേ ഉള്ളൂ. ഇപ്പം ഗവൺമെന്റ് ഇപ്പോൾ ഉടനെ അത് പാസ്സാക്കും. പാസ്സായി നമ്മൾ റെഗുലേഷനൊക്കെ ആൾമോസ്റ്റ് റെഡിയായി. പെർമനന്റ്
1: തുടങ്ങിയിട്ടില്ല,
0: ഇല്ല പെർമനന്റ് അധ്യാപകർ വരുന്ന മുറയ്ക്ക് അത് ഈ അക്കാഡമിക്കൽ തുടങ്ങും. നമ്മൾ തുടങ്ങിയിട്ട് സാറേ 4 വർഷം. KRF റാങ്കിങ്ങിൽ 11th വന്നു, പതിനെട്ട് യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ള 11th വന്നു കഴിഞ്ഞ. NIR റാങ്കിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു

0: ഒരു റീസണബിൾ സ്കോറും പ്രതീക്ഷിച്ചു. ഇത്തവണ തീർച്ചയായിട്ടും നമ്മൾ എൻ ആർ റാങ്കിങ്ങിൽ ഒരു സ്കോർ കിട്ടും 4 വർഷം.
1: ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർവകലാശാല നടപ്പാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്?
0: നമ്മളൊരു സെന്റർ ഫോർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയ റിസർച്ച് സ്റ്റഡീസ്, അതിന്റെ ബഡ്ജറ്റിൽ 50 പൈസ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വിർച്വൽ ലാബും അതുപോലുള്ള AI ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അധ്യാപകർ, നമ്മൾ അവിടെ ക്വാളിഫൈഡ് അധ്യാപകർ ആൾറെഡി ഉണ്ട്. ഈ JNU അതുപോലെ പഠിച്ച നല്ല 70 അധ്യാപകരുള്ള 50 പേർക്ക് ആൾറെഡി അവർ ക്വാളിഫൈഡ് റിസർച്ച് ഗൈഡ് ആവാൻ. അപ്പോൾ അവരൊരു പെർമനന്റ് പോസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും റിസർച്ച് തുടങ്ങുന്ന രീതിയിൽ നമ്മളിപ്പം സെന്റർ ഫോർ റിസർച്ച് ഡയറക്ടറേറ്റ് തുടങ്ങാൻ പോവാണ്. പിന്നെ നമ്മളൊരു ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ മെറ്റീരിയലെല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊച്ചിൻ ഷിപ്പ് യാർഡ്സിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അത് ചെയ്യുന്നത്. അത് ആൾറെഡി അതിൻ്റെ എഗ്രിമെൻ്റ് ആയി സൈൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ അത് ലോകത്ത് എവിടെ ഇരുന്നാലും ഈ മെറ്റീരിയലെല്ലാം കിട്ടും. പിന്നെ നമ്മൾ അത് കൂടാതെ നമ്മൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു 2500 എ ക്ലാസ് ലൈബ്രറി ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകും സെക്കൻഡ് ഫേസ് ആയിട്ട്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ നെറ്റ് ഇല്ലെങ്കിൽ ഈ ലൈബ്രറി വന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു
1: സിസ്റ്റം.
0: ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ അവിടെ എന്നിട്ട് ഈ 2500 ലൈബ്രറീസ് ഉണ്ട് സ്റ്റേറ്റ് ലൈബ്രറി കീഴിൽ. അവരുമായിട്ട് ഒരു MOU, ഒരു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ടെർമിനൽ അവിടെ കെട്ടക്ക രീതിയിൽ നെറ്റ് വിത്ത് നെറ്റ് കണക്ഷൻ. അപ്പോൾ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് തൊട്ടടുത്ത ലൈബ്രറി വന്ന് ഇതെല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ സെക്കൻഡ് ഫേസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: ഭാവിയിൽ സർവകലാശാലയുടെ വികസനത്തിനും വിപുലീകരണത്തിനുമായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആസൂത്രണം?
0: ഇപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഓൺ ക്യാമ്പസ്, അത് ഇങ്ങനെ മുണ്ടയ്ക്കൽ വില്ല എടുത്തു. കഴിഞ്ഞ ഗവൺമെൻറ് പൈസ 26 കോടി ഒന്ന് സ്ഥലം വാങ്ങിച്ചു, ഡയറക്റ്റ് പർച്ചേസ്
1: കൊല്ലത്ത് തന്നെയാണ്,
0: കൊല്ലത്ത് തന്നെ. ഇപ്പം 90 കോടി രൂപ പിന്നെ ഹയർ പവർ കമ്മിറ്റി അപ്രൂവ് ഈ ബഡ്ജറ്റിൽ പൈസ ഇട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ തറക്കല്ലിടും, അതാണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് ഫെസിലിറ്റി, ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലൊരു നോളജ് സെൻ്റർ ഉണ്ട്, ലൈബ്രറി കം നോളജ് സെൻ്റർ ഉണ്ട്, ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ സെൻറ്റർ ഫോർ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്, സെൻറ്റർ ഫോർ വുമൺ സ്റ്റഡീസ്, അങ്ങനെ റീസെൻ്റായിട്ട് പിന്നെ സെൻറ്റർ ഫോർ ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ്, അങ്ങനെ പിന്നെ സെൻറ്റർ ഫോർ AI എണ്ണം തുടങ്ങാൻ പരിപാടി ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ സെൻറ്റേഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇവിടെല്ലാം മെയിൻലി നമ്മൾ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തും ഈ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ UN സസ്റ്റൈനബിലിറ്റി ഇതുണ്ടല്ലോ, അതിൻ്റെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ വർഷം തന്നെ ഇതെല്ലാം തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് വേറെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഈ ഇൻഡസ്ട്രിയായിട്ട് ചേർന്നിട്ട് ഇപ്പം IBM ചേർന്ന് നമ്മളൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങാൻ പോകുക. ഗൂഗിളും IBM കൂടെ അത് അസോസിയേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഡിസ്കഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഗൂഗിളുമായിട്ടൊരു മീറ്റിംഗ്, അവരുമായിട്ട് ചേർന്നൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് നമ്മൾ തുടങ്ങാൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങാനൊരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൾറെഡി ഡെവലപ്പ് ചെയ്തു. പിന്നെ AI VR വെച്ച് അല്ലെങ്കിൽ മെറ്റാവേഴ്സ് വെച്ചിട്ട് ഒരു വിർച്വൽ ലാബ്സ് ഉണ്ടാക്കാൻ പോകണം. അത് നമുക്ക് അങ്ങനെ സയൻസ് ലാബ് റിയൽ ആയിട്ട് ലാബ് ചെയ്യുന്നതിനെക്കാട്ടിയും കുട്ടികൾക്ക് എവിടെ ഇരുന്നാലും ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കാനുള്ള ഒരു വിർച്വൽ കൺസെപ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം സയൻസ് സബ്ജക്റ്റും എല്ലാം തുടങ്ങി. ഇതൊരു മോഡേൺ ഡിജിറ്റലി എനേബിൾഡ് പബ്ലിക് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 16, ശകവർഷം 1948 ആഷാഢം 9, 2026 ജൂൺ മാസം 30 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30 മിനിറ്റും 40 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം ഏത്? ഉത്തരം: രാമചന്ദ്രവിലാസം. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. ലോക സോഷ്യൽ മീഡിയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോക സോഷ്യൽ മീഡിയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:40 പറയാം.

101.4 മെഗാഹെർട്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. മണിച്ചിത്രത്താഴ എന്ന ചിത്രത്തിൽ ചിത്രപാടിയതാണ് ആദ്യ ഗാനം. ഗാനരചന മധുമുട്ടം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചിത്രപാടിയ മറ്റൊരു ഗാനം, വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കിടേഷ്.

സ്പൈസ് എഫ് എം സമയം 4 മണി കഴിഞ്ഞ 45 മിനിറ്റും 15 സെക്കൻഡും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ എം ടി രാജേന്ദ്രൻ, ജി ദേവരാജൻ.

എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന പുതിയംഗം മുരളി, സംഗീതം വി ദക്ഷിണാമൂർത്തി. ഒരു ഗാനം കൂടി, ചിത്രയും സംഘവും ചേർന്ന് പാടിയത് എൻ്റെ കാണാക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി. കെ ജയകുമാറിൻ്റെ വരികൾക്ക് എ ജെ ജോസഫിൻ്റെ സംഗീതം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 5:30 കേൾക്കാം.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

കാലാവസ്ഥ അറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നും നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ട്.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: സ്പൈസ് എഫ് എം സമയം 5 മണി കഴിഞ്ഞ് 36 സെക്കൻഡ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉണ്ണികൃഷ്ണനും അനുരാധ ശ്രീറാമും പാടിയ ഗാനമാണ് ആദ്യം, ആസൈ എന്ന ചിത്രത്തിൽ.

പൂവേ ഉനക്കാക എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ അതിൻ്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിൻ്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പം ഈ ദ്രാവകത്തിൽ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസാണോ, ഫംഗസാണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്കതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിൻ്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലീറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിലാണോ ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയ

0: ും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറേ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിൻ്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാരീതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടിയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പോൾ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും, നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡൻറ്റൊക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും, നമുക്ക് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പോൾ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പം മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിൻ്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോഴുള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക, തലച്ചോറിൽ

0: കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. കുറച്ചുകൂടെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പം നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള നാല് മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ്, ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്കും നമ്മൾ ഉപയോഗിച്ച് വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പോൾ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്ന് നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെക്കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിൽ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന അനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകും. അപ്പം ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലും, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആൻറ്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, യു എസിലും യു കെയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ

0: മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം സമാഗമം എന്ന ചിത്രത്തിനു വേണ്ടി.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ T20 വേൾഡ് കപ്പ് സെമി ഫൈനൽ തത്സമയ പ്രക്ഷേപണം. നാളത്തെ പരിപാടികൾ വൈകുന്നേരം 4:30 തേനിശൈ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:45 ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യ ഗീതികൾ ലളിതഗാന പരിപാടി, 8 മണിക്ക് ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

നീയോ ഞാനോ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ഉണ്ണിമേനോനും ചിത്രയും ഒരു നോക്ക് കാണാൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
3: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡി നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡി നോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ട്രൈബ്സ്, സെമി നോമാഡിക് ട്രൈബ്സ് എന്നിവയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പൊതു സ്വകാര്യ മേഖലയിൽ ഉചിതമായ ജോലി നേടുന്നതിനായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനും പ്രാപ്തരാക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായി ഉയർന്ന നിലവാരമുള്ള പരിശീലനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. സീഡ് പദ്ധതിയിലൂടെ നിലവിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ 12ാം ക്ലാസ് പാസ്സായവരോ ആയ മുൻപറഞ്ഞ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE മെയിൻ, ക്ലാറ്റ്, സാറ്റ്, RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു DNT, NT, SNT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. രണ്ട് ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

0: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
1: കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലും വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ പ്രാഥമികമായ എല്ലാ മേഖലകളിലും മികച്ച പുരോഗമനങ്ങൾ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലക്ഷദ്വീപിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപിൽ പുരോഗമിക്കുന്ന വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. തുടർന്ന് പ്രഗതി പത് യാത്രയുടെ ഭാഗമായി നിർമ്മാണ പുരോഗതിയിലുള്ള കവരത്തി ദ്വീപിലെ രാജ്യത്തെ ആദ്യ ഓഷൻ തെർമൽ എനർജി കൺവെർഷൻ, അധിഷ്ഠിത കുടിവെള്ള ശുചീകരണ പ്ലാന്റ്, പുതിയ സ്കൂൾ കെട്ടിട സമുച്ചയം എന്നിവ കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു. ഏക് പേട് മാക്കേ നാം യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളോടൊപ്പം അദ്ദേഹം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക അവലോകന യോഗത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പുരോഗമിക്കുന്ന പ്രവേശന ഉത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രദേശം എന്ന ബഹുമതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ സന്തോഷം പങ്കിട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായ യോഗാ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗാ പരിശീലന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സൈക്കിൾ റാലി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒപ്പം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന പരിപാടികളിൽ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എം ഭരണി ഉൾപ്പെടുന്നവർ പങ്കെടുത്തു. ചടങ്ങിൽ സംയുക്തമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, ലക്ഷദ്വീപ് പോലീസ്, IRBN, CRPF ഉൾപ്പെടുന്ന വിവിധ സേനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ യോഗാ പരിശീലനത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 2 രോഗികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിദഗ്ധ ചികിത്സകൾക്കായി വ്യോമയാന മാർഗം കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കവരത്തിയും കൊച്ചി കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവും ചേർന്ന് ഈ മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. അഗത്തി ദ്വീപിൽ നിന്നും കവരത്തി ദ്വീപിൽ നിന്നുമുള്ള 60-ഉം 66 വയസ്സുള്ള 2 രോഗികളെയാണ് അടിയന്തര ചികിത്സകൾക്കായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. ഈ വർഷം 5 ദ്വീപ് നിവാസികളുടെ വിലപ്പെട്ട ജീവനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത്തരം ദൌത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 ആക്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഈ പുതിയ നിയമം ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 46 വർഷമായി ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന മദ്യ നിരോധന നയം ദ്വീപിന്റെ സാമൂഹിക സുരക്ഷിതത്വവും പൊതുജനാരോഗ്യവും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുമായോ ജനപ്രതിനിധികളുമായോ യാതൊരുവിധ ചർച്ചകളും നടത്താതെയാണ് പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്നും MP കത്തിൽ ചൂണ്ടിക്കാട്ടി. ആയതിനാൽ ഈ റെഗുലേഷൻ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ഭാവിയിൽ ദ്വീപിനെ ബാധിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഗ്രാമസഭകളുമായും ജനപ്രതിനിധികളുമായും കൃത്യമായ കൂടിയാലോചനകൾ നടത്തണമെന്നും ലക്ഷദ്വീപ് MP രാഷ്ട്രപതിയോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ MC മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ANM, ആശാപ്രവർത്തകർ ഉൾപ്പെടുന്നവരുടെ പങ്കാളിത്തത്തോടെ ദ്വീപുകളിലെ ആശുപത്രികൾ, ഒപ്പം സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു.
0: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ് കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ എൻ എൻ കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന കവിത ശ്രീവത്സൻ ജെ മേനോൻ ചൊല്ലുന്നു.

എൻ എൻ കക്കാടിൻ്റെ സഫലമീയാത്ര എന്ന കവിത ശ്രീവത്സൻ ജെ മേനോൻ ചൊല്ലിയതാണ് കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറിലെ

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
2: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4500 രൂപയിൽ ആദ്യ ഗഡുവായ 1500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സിപി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
3: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
1: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ബിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം മഹേഷ് ദിവാകരൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കൊണ്ടുവന്ന പ്രമേയവും പഞ്ഞമാസക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസും ധനാഭ്യർത്ഥനകൾക്ക് മേലുള്ള ചർച്ചയുമെല്ലാം ഇന്ന് നിയമസഭയെ സജീവവും ശബ്ദായമാനവുമാക്കി. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവന്ന പ്രമേയം നിയമസഭ പാസാക്കിയെങ്കിലും രണ്ട് BJP അംഗങ്ങൾ ഉയർത്തിയ എതിർശബ്ദവും ശ്രീ വി മുരളീധരന്റെ ഭേദഗതിയും ശ്രദ്ധേയമായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി M. ജോൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും നിർണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നിരന്തരം ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച മന്ത്രി പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടും അവയുടെ ഗൌരവം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തലുകൾ വരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും മന്ത്രി പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വിവിധ പ്രവേശന പരീക്ഷകളിലും വീഴ്ച പതിവാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ദേശീയ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടണം. പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ശ്രീ പ്രേംകുമാർ, ശ്രീ ആര്യാരൻ ഷൌക്കത്ത്, ശ്രീ വി മുരളീധരൻ എന്നിവരാണ് ഭേദഗതികൾ അവതരിപ്പിച്ചത്. BJPക്ക് വേണ്ടി ശ്രീ വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും പേർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായി ഇടപെട്ട് ക്രമക്കേടിൽ കൃത്യമായ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ സഭ പ്രശംസിക്കുന്നു എന്ന് പ്രമേയത്തിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ശ്രീ വി മുരളീധരന്റെ ആവശ്യം. ശബ്ദവോട്ടിൽ ഭേദഗതി തള്ളിയ ശേഷം പ്രമേയം പാസാക്കിയതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതം വൈകിയാൽ പണം സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. രണ്ടാം ഗഡു അടുത്ത മാസം നൽകും. ഒരു കുറവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവില്ല. ഒന്നാം ഗഡുവിനായി ജില്ലാ ഓഫീസുകളിൽ പണം എത്തിയിട്ടുണ്ടെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധന കാലത്ത് പഞ്ഞമാസ ആനുകൂല്യം നൽകുന്നില്ലെന്ന് ആരോപിച്ച് ശ്രീ സജി ചെറിയാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി സഹായവും സൌജന്യ റേഷനും നൽകാറുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ മറുപടി നൽകി. ആദ്യ ഗഡു 1500 രൂപ 3 ജില്ലകളിൽ നൽകി. ബാക്കിയെടുത്ത് അധികം വൈകാതെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആദ്യ ഗഡു നൽകാറുള്ളത്. രണ്ടാം ഗഡു കേന്ദ്ര സഹായമാണ്. അത് കിട്ടാനുള്ള നടപടി തുടങ്ങി. കഴിഞ്ഞ സർക്കാർ പോയ പോക്കിന് സഹായം 6000 രൂപയാക്കി ഉയർത്തിയിരുന്നു. ഉയർത്തിയ തുക UDF സർക്കാരാണ് നൽകേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. 1.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഗുണഭോക്തൃ വിഹിതം 21 കോടിയോളമുള്ള പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജൂലൈ വരെ 3 ഗഡുകളായാണ് നൽകേണ്ടിയിരുന്നത്. LDF സർക്കാർ 4500 രൂപയുടെ ആനുകൂല്യം 6000 ആക്കിയതും നൽകുന്നില്ല. കേന്ദ്രവിഹിതം എല്ലാ കാലത്തും വൈകാറുണ്ട്. അതുകൂടി സംസ്ഥാനം നൽകുകയാണ് വേണ്ടത്. ട്രോളിംഗ് നിരോധന കാലത്ത് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാറുണ്ടെന്നും ഇത്തവണ ഉണ്ടായില്ല. പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണിതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. സമാശ്വാസ നടപടികൾ കൃത്യമല്ല എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രസംഗത്തിനിടെ സ്പീക്കർ നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകളും ട്രോളുകളും ഉണ്ടാക്കുന്നെന്ന് ശ്രീ K. രാജൻ സഭയിൽ പറഞ്ഞു. വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയം നീണ്ടുപോയെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഈ മറുപടി. ചെയറിനെ ചോദ്യം ചെയ്യരുതെന്നും വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കറെ അപമാനിക്കുന്നത് പറ്റില്ലെന്നും സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി. വിഷയത്തിൽ മാത്രം പ്രസംഗിക്കാം, അതിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് നിർദ്ദേശവും നൽകി. താൻ പറയാറുള്ളത് പറയുമെന്നും അത് അവകാശമാണെന്നുമായിരുന്നു രാജന്റെ മറുപടി. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് പഠിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും അടങ്ങിയ 4-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചതായി മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കായിക അധ്യാപകരുടെ തസ്തിക മാനദണ്ഡം കാലോചിതമായി പരിഷ്കരിക്കുന്നതും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്ഥിരം കായികാധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതും ദേശീയ മാനദണ്ഡ പ്രകാരം യോഗ്യതകൾ ഏകീകരിക്കുന്നതുമടക്കം സമിതി പഠിക്കും. സ്കൂളുകളിൽ 500 കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ ആയിരുന്നത് തസ്തിക സംരക്ഷിക്കാനായി കഴിഞ്ഞ വർഷം മുതൽ 300 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നാക്കിയെന്നും ആബിദ് ഹുസൈൻ തങ്ങളുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. കൊച്ചിയിൽ 2050 വരെയുള്ള ശുദ്ധജല ആവശ്യം കണക്കാക്കി

ആലുവയിൽ 190 MLT പ്ലാന്റ് നിർമ്മിക്കുമെന്ന് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പെരിയാറിനോട് ചേർന്ന പമ്പ് ഹൌസ്, ശുദ്ധീകരണശാല എന്നിവയും തയ്യാറാക്കും. 523 കോടിയാണ് ചെലവ്. ഇതുവഴി കൊച്ചി നഗരത്തിലും സമീപത്തെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലേക്കും ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കും. മരടിലെ 100 MLT പ്ലാന്റിൽ നിന്ന് പശ്ചിമ കൊച്ചിയിലേക്ക് വിതരണം നടത്തുന്നുണ്ട്. ADB സഹായത്തോടെ 2511 കോടിയുടെ ജലവിതരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും ശ്രീ TJ വിനോദിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. സൈബർ തട്ടിപ്പുകൾ ഫലപ്രദമായി തടയാൻ സമഗ്രമായ പദ്ധതി നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും. ജില്ലകളിൽ 1000-ലേറെ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതീവ ഗുരുതര സ്വഭാവത്തിലെ കേസുകളാണ് ഇവ. വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പ് തടയാൻ പോലീസ് കർശന നടപടികളെടുക്കുന്നു. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന 1836 വ്യാജ ലോൺ ആപ്പുകളും 5857 വ്യാജ ലോൺ വെബ്സൈറ്റുകളും നീക്കം ചെയ്തു. വ്യാജ ഇൻസെന്റ് ലോൺ ആപ്പുകളും തട്ടിപ്പിന് വഴിയൊരുക്കുന്ന പരസ്യങ്ങളും പ്രൊഫൈലുകളും നീക്കും. തട്ടിപ്പുകാരുടെ മൊബൈൽ ഫോണുകൾ പ്രവർത്തനരഹിതമാക്കും. ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണം, അന്തർ സംസ്ഥാന ഏകോപനം എന്നിവയിലൂടെ നടപടികൾ ഫലപ്രദമാക്കും. തട്ടിയെടുക്കുന്ന പണം മ്യൂർ അക്കൌണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് ക്രിപ്റ്റോ കറൻസിയായി മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും മാറ്റുകയാണ്. അന്താരാഷ്ട്ര ബന്ധമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവ. അന്യസംസ്ഥാനങ്ങളിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ശ്രീ അബിൻ വർക്കിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം MBBS BDS കോഴ്സുകൾക്ക് ഇക്കൊല്ലവും അടുത്ത വർഷവും 4.5 വർഷത്തെ ഫീസേ വാങ്ങാവൂ എന്ന് സ്വാശ്രയ മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചതായി മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. മുൻവർഷം വാങ്ങിയ അധിക ഫീസ് തിരികെ നൽകുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മെഡിക്കൽ കോഴ്സുകളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കും. 4.5 വർഷത്തെ കോഴ്സിന് 5.5 വർഷത്തെ ഫീസാണ് കോളേജുകൾ ഈടാക്കിയത്. ഫീസ് തിരികെ നൽകണമെന്ന മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ കോലഞ്ചേരി മലങ്കര കോളേജ് ഹൈക്കോടതിയിൽ നിന്ന് 3 മാസത്തെ സ്റ്റേ നേടി. മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കണമെന്ന് മാനേജ്മെന്റുകളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സേവിയർ ചിറ്റിരപ്പള്ളിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ സ്ഥാപിക്കുന്നതിന് KSEBയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞു. ധനാഭ്യർത്ഥന ചർച്ചയിൽ എം വിൻസെന്റ്, PP സുമോദ്, AKM അഷ്റഫ്, ഗീതാ ഗോപി, റജി ചെറിയാൻ, BB ഗോപകുമാർ, ഉല്ലാസ് കോവൂർ, PK പ്രവീൺ, ജി സുധാകരൻ, CR മഹേഷ്, MM നസീർ, TP അഷ്റഫ് അലി, ജ്യോതികുമാർ ചാമക്കല, കെ പ്രേംകുമാർ, TJ വിനോദ്, PK നവാസ്, സേനാപതി വേണു, വിനോദ് ജോബ് കുഴിമണ്ണിൽ, കുറുക്കോളി മൊയ്തീൻ, IC ബാലകൃഷ്ണൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുത്തു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് R പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം.

0: അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ നേടുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗോത്രവർഗ ഭാഷകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു.
1: പുസ്തകയോ ജ്ഞാന സാധി ആപ് അപ്നെ പരിവേശി സീഖെ ഓർ വ്യവഹാരിക കൗശൽ വികസിത കരെ യഹി സാർത്ഥക ശിക്ഷാ ഹൈ. വിദ്യാർത്ഥിയോ അപ്നെ സമുദായ സംസ്കൃതി ഓർ പരമ്പരാവോ സേ ജുഡേ രഹനേ ഹുയേ സമാജ് ഓർ ദേശ് കേ ഭവിഷ്യ കോ ബെഹ്തർ ബനാനാ ഹൈ. തേജി സേ വികസിത ഹോ രഹി ഭാരത് മേ അപ്നെ വിരാസത് സേ ജുഡേ രഹനേ കേ സാഥ് സാഥ് ആധുനിക വിജ്ഞാന കേ ലാഭ് സമാജ് കേ ഹാർ വർഗ തക് ലേ ജാനേ കീ ആവശ്യകതാ ഹൈ.
0: 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നാണ് ആന്ധ്രാപ്രദേശിലെത്തിയത്. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും തൊഴിൽ സൃഷ്ടാക്കൾ എന്ന നിലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കുന്നതിന് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കേന്ദ്ര ഗോത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസിന്റെ 10th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിലെ മനുഷ്യവിഭവശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് കരസേനയുടെ ഭാഗമായത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. നിലവിലുള്ള നിയമ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാജ ഏജന്റുമാർ, മനുഷ്യക്കടത്ത്, ചൂഷണം, നിയമവിരുദ്ധ കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാൻ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ 26 രാജ്യങ്ങളുമായി 28 കുടിയേറ്റ തൊഴിൽ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഇ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 50 ലക്ഷത്തിലധികം എമിഗ്രേഷൻ ക്ലിയറൻസുകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു.
2: Just 2 years back, we had launched eMigrate version 2 platform with better functionalities and services, creating a safer, more transparent and legal structure for mobility. India's commitment to safe and legal mobility is reflected in the eMigrate platform. And since its inception, more than 50 lakh, that is 5 million immigration clearances have been issued.
0: ഭീകരർക്കുള്ള ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പങ്ക് സുപ്രധാനമെന്ന് ഇന്ത്യ. FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സംഘടനയെ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. FATFന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ വരാനിരിക്കുന്ന കർശനമായ സൂക്ഷ്മ പരിശോധനകളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. SE.census.com എന്ന പോർട്ടലിൽ ആണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ നൽകാനാകും. നാളെ മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. രാജ്യമൊട്ടാകെയുള്ള അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സൈൻബോർഡുകൾ, ലൈൻ മാർക്കിങ്ങുകൾ, അടിപ്പാതകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: ജിസ്മേ ഹംനെ ബ്ലാക്ക് സ്പോട്സ് കോ ഐഡന്റിഫൈ കിയാ ഹൈ ജോ ലാൻഡ് സ്ലൈഡ്സ് കെ സ്പോട്സ് ഹൈ ഉത്തരാഖണ്ഡ് ഹിമാചൽ അരുണാചൽ പഹാടി പ്രദേശോ മേ ഓർ ഹം യേ പൂരെ സ്പോട്സ് കോ ഐഡന്റിഫൈ കർക്കെ ഉസ്കോ സുധാർനെ കെ ലിയേ 50,000 കറോഡ് കാ ഖർച്ച ഹംനെ കിയാ ഹൈ താക്കി യേ സബ് സ്പോട്സ് റിമൂവ് ഹോ ജായേ. ഇസ്കെ സാത്ത് സാത്ത് റോഡ് എഞ്ചിനീയറിംഗ് മേ ഹമാരേ ജോ DPR ബനാ രഹേ വഹാൻ അണ്ടർ പാസ് ഉസ്കെ സാത്ത് സൈനേജ് മാർക്കിംഗ് സിസ്റ്റം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കി ബനേ യേ ഭി കോശിഷ് കർ രഹേ.
1: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും, 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് നോർവേ ഐവറി കോസ്റ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ പോരാട്ടം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചരക്ക് സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ അപ്പീലുകൾ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്നായിരുന്നു അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരും വൈദ്യസഹായ സംഘങ്ങളും വെനസ്വേല അധികൃതരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സേന ആശുപത്രിയും സജ്ജമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US ഇറാനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താനിരുന്ന ചർച്ചകൾക്ക് മേൽ കരിനിഴൽ. അടുത്ത വട്ടം ചർച്ച ദോഹയിൽ നടന്നേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചു. കാർഷിക മേഖലയുടെ വികസനം ഒഴിവാക്കി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെക്കുറിച്ചും എത്ര തോതിൽ വളപ്രയോഗം വേണമെന്നുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഡൽഹി, കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഇതിനായി ജില്ലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി. ICC വിമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന ഒന്നാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം തുടർന്ന് കേൾക്കാം. ഡൽഹിയിലെ
4: और 37 रन बिना किसी नुकसान के 7 ओवर के बाद पहली गेंद ऑफ स्टंप पर सदरलैंड की

0: Hello and a very warm welcome to Free Hit 20 as we have just witnessed the first innings of the first semi-final between Australia and West Indies in the ongoing Women's ICC Women's T20 World Cup, where Australia, after having won the toss today, decided to bowl first and they were able to contain the West Indian team for a mere 125 runs on board within 20 overs. Now, will Australia be able to chase this target is what we have to speak and is what we have to now witness also. But for the moment, I'm Sakshi Mandwal, joined over here by my dear friend and colleague for the evening, Amit Arora. Good evening, Amit.
1: Good evening, Sakshi. And yahan par charcha karne ke liye hamare saath hain Ravinder Singh ji, BCCI coach, Rakesh Rao, sports journalist, aur Asha Rawat, former India batter. Aap teenon ka swagat hai. Asha ji, 125 runs, 7 wicket khokar banaye hain West Indies ne. Kam hai ya kafi hai?
2: नहीं, वैसे कम है. 125 जिस हिसाब से ऑस्ट्रेलिया बैलेंस टीम है तो उनके लिए ये जो टारगेट है मुश्किल नहीं होगा, उनके लिए बहुत इजी होगा. अगर मैं वेस्ट इंडीज़ की बैटिंग की बात करूं तो अगर देखें तो सारे जो बैटर थे ना वो केवल क्रॉस बैट चला रहे थे, मतलब बॉल की लाइन में नहीं खेल रहे थे. अगर वो उस बॉल की लाइन में खेलते तो मुझे लगता बेटर स्कोर होता.
3: आकाशवाणी ഐ സി സി വിമൺസ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന ഒന്നാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽക്കൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബി ജെ പി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്.

0: പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനെന്നും മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി K. മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾ തല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെ അനുബന്ധമായുള്ള 100-ലധികം ഏക്കർ വരുന്ന സ്ഥലം പ്രയോജനപ്പെടുത്തി കൂടുതൽ കോഴ്സുകളുമായി ഒരു കാർഷിക കോളേജ് സർക്കാർ സ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട നടപടികൾ ആലോചിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. VS ജോയ് MLA ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി മന്ത്രി K. മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റീൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. John നിർവഹിക്കും. മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സർക്കാർ സംഘടിപ്പിക്കുന്നത്. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിനായുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ 51-ാമത് ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ. ജയതിലകയിൽ നിന്ന് അദ്ദേഹം ചുമതലയേറ്റു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി K. മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിന് വേണ്ടി KJ യേശുദാസ്, P. സുശീല എന്നിവർ ആലപിച്ചത്. രചന യൂസഫലി കച്ചേരി, സംഗീതം നൌഷാദ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 33 മിനിറ്റ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. വീണ്ടും യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം മയിലാടും കുന്ന്.

കാഴ്ച എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. യേശുദാസ് പാടിയത്. അടുത്ത ഗാനം ചിത്രയുടെ ശബ്ദത്തിൽ. ചിത്രം എന്ന സ്വന്തം ജാനകിക്കുട്ടി.

ധനം എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. ഗായിക ചിത്ര. യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.